0: इति द्वात्रिंशोऽध्यायः।
1: ओम्।
2: ओम नमः शिवाय। यू आर लिसनिंग टू शैवम.org रेडियोस 24/7 स्पिरिचुअल चैनल्स फ्रॉम शैवम.org। ओम नमः शिवाय।
3: കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി, അശാന്തി തീർന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ചക്കബോധം ദഹിച്ച് ഗ്യാസായി. പതിവില്ലാത്ത സമയത്ത് കഴിച്ചാൽ വീണ്ടും അശാന്തിയായി. അപ്പൊ ഈ ചക്കയിൽ നിങ്ങളുടെ ബോധം എത്തിയത് മുതൽ നിങ്ങൾ അശാന്തിയിലാണ്. ഒരു തോട്ടി കിട്ടി, അശാന്തി തീർക്കാൻ ചക്ക ഇടാൻ തോട്ടി കിട്ടി. തോട്ടി എന്നാണോ അവിടെ പറയാൻ? ഓക്കെ, എത്തുന്നില്ല, വീണ്ടും അശാന്തിയായി. വീണ്ടും അതേലൊരു കമ്പുവെച്ച് കിട്ടി, അതൊക്കെ റാപോലായി. അതൊരു തരത്തിൽ നിവർത്തി താഴേക്ക് നിന്നപ്പോൾ ഒരു മൂന്നടിയും കൂടെ പൊക്കം വേണം. ഒരു മേശ പിടിച്ചുകൊണ്ടിട്ട് അതേക്ക് ഈ സമയത്തൊക്കെയുള്ള അശാന്തി മറിയാം, കാല് പൊടിയാം, ഇതൊക്കെ ഉണ്ട്. ഒടുവിൽ ഇത് ഇട്ടുകൊണ്ടത് ഇട്ടപ്പോ കൃത്യം തലയെ വീഴാം. താഴ്ന്നായിരുന്നു എത്തിക്കാൻ വേണ്ടി ഇതൊക്കെ കൊണ്ടുവന്ന് ഒരു തരത്തിൽ ഇതരിഞ്ഞ് ചക്ക ഉപ്പേരിയാക്കി. ഇത്രയും പണിക്കിടയിൽ അശാന്തി മാത്രമാവും. ഉപ്പേരിയായി കഴിഞ്ഞപ്പോൾ ബോധം ചക്കയിൽ നിന്ന് പിൻവലിഞ്ഞു. മനസ്സിലായില്ല, പുതുതായി എന്തെങ്കിലും കിട്ടിയോ? ചക്ക കാണുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ബോധം എത്തിയതാണോ? അതല്ല, ചക്ക പുതുതായി വല്ലതും തന്നോ? ചക്കപ്പണി കഴിഞ്ഞപ്പോ ബോധം പഴയ പോലെ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമായി ഉയരുക, വീണ്ടും അത് പഴയ അവസ്ഥയിലെത്തുക. ഉയർന്നു കഴിഞ്ഞുള്ള ബോധം തീരുമ്പോൾ ഉയർന്നതിനെ ഇല്ലാതാക്കിയത് ഈ വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇതിൽ കിടന്ന ഈ ലോകം കറങ്ങുന്നു. അപ്പൊ വിവരമുള്ളവൻ ആലോചിക്കുന്നു, മുമ്പ് ഈ ചക്ക ഇല്ലാത്തപ്പോ എത്ര സുഖമായി. നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്നത് നേരെ തിരിച്ച, ഓരോന്നിനും സാധനങ്ങൾ കൊണ്ട് സംതൃപ്തമാകാമെന്ന് വിചാരിച്ചാ കൊടുക്കുക. അവസാനം ഇതെല്ലാം കൂടിയാണ് നമ്മളെ കൊടുക്കുന്നത്. പണ്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മകൻ ചെരുപ്പ് തേച്ച് കഴുകുന്ന കണ്ടാൽ കർമ്മൊരു ചോദിക്കുന്നു, എത്ര നേരമായിട ആ ചെരുപ്പ് നിന്നെ അസ്വസ്ഥമാക്കുന്നു. അതില്ലാതൊന്ന് നടന്നാൽ എത്ര സുഖമുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ്, ഗുരുവായൂരോ പഴനിയിലോ ഒക്കെ പോയാൽ പഠിക്കാൻ ചെരുപ്പിട്ടേച്ചാ പോയി നിൽക്കുന്നത്. തൊഴുമ്പോ ചെരുപ്പിനെയാണോ തൊഴുന്നത്? ഭഗവാനെ ആയിരിക്കോ? തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് ഓർത്താണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി. പണ്ട് കാർന്നവന്മാർ പറഞ്ഞു കൊടുക്ക, മോനെ ഏതൊന്നും കൂടി വേണ്ട എന്ന് വെക്കുമ്പോഴാണ് നീ തൃപ്തനാവുക. ഈ കപ്പല് മുങ്ങാൻ നേരത്ത് SOS വന്നാൽ ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്തെ സാധനങ്ങൾ എടുത്ത് കടലിലേക്ക് എറിയുന്ന ഒരു സമയമുണ്ട്. കേട്ടിട്ടില്ല? കാരണം ഈ ഭാരം കുറച്ച് അക്കരെ എത്താനുള്ള ശ്രമമാണ്. ഇങ്ങനെ ഇതെല്ലാം വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ഇതിന്റെ ഒരു വാട്ടർമാർക്കുണ്ട്. കേട്ടിട്ടില്ല? കപ്പലിന്റെ ഒരു വാട്ടർമാർക്കുണ്ട്. അത് കടക്കുമ്പോഴോ അതുമല്ലെങ്കിൽ ഒരു തുള വീഴുമ്പോഴോ ഇത് മുങ്ങും എന്ന് തോന്നിയാൽ, ഒരു വേള അക്കരെ എത്താൻ ഇത് കളഞ്ഞാ മതി എന്ന് തോന്നിയാൽ വലിച്ചെറിയുന്നത് പോലെ, എപ്പോഴാണോ ഈ ഭാരമെല്ലാം ഒന്ന് വലിച്ചെറിയുന്നത്. അപ്പോ കിട്ടുന്ന ഒരു സുഖം, യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ സദാദേവം അവിജ്ഞായ ദുഃഖസ്യാന്തവും അവിഷ്യന്തി. എന്നീ ദുഃഖം അവസാനിക്കും. മനുഷ്യ, നീ പുറം ലോകത്തേക്ക് നോക്കിപ്പോയാൽ എന്ന് തോൽപ്പായ പോലെ വിശാലം. ചുരുട്ടി നീ കക്ഷത്തിൽ വെക്കുന്നുവോ അന്ന് നീ ശാന്തനാവും. നടക്കുവോ? ഈ വിശ്വം തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കുക. മറ്റൊരു വഴിയും ഉപനിഷത്ത് പറയും. ബുദ്ധിമാനായവൻ പ്രത്യേകാത്മാവിനെ കണ്ടിട്ട് ഇതെല്ലാം വലിച്ചെറിയും. ഏതൊന്നുകൂടി വേണ്ട, വേണം എന്ന് തോന്നുന്ന നിമിഷം മുതൽ എന്താണ് അസ്വസ്ഥയ, അതെനിക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു കഴിയും. സുഖമായി എതിർച്ചയാ വന്നു എങ്കിൽ വന്നോട്ടെ, ഞാൻ ഇവിടുന്ന് ഇളകാൻ തയ്യാറല്ല. എത്ര വേണ്ട എന്ന് വെക്കുന്നുവോ അത്രയും സുഖമാണ്. അത് നോക്കിയാലറിയാം, ഈ കുട്ടിക്കാലത്ത് നോക്കിയാലറിയാം, ചോറ് വിളമ്പുമ്പോ അമ്മ ഈ കൂട്ടാനൊക്കെ കൊണ്ടിരുന്ന സമയത്ത് ഒരുത്തന ആർത്തി കൂടും, കുറെ കൂടെ വിളമ്പാൻ പറഞ്ഞ് ബഹളമൊക്കെ. അപ്പോഴമ്മയുടെ പ്രകൃതി കയറിട്ട് പറയുന്നു, നിനക്ക് മാത്രം തന്നാൽ മതി, എല്ലാവർക്കും കൊടുക്കണ്ടേ, അത് മതി. അപ്പൊ അവനെ നേരത്തെ കണ്ടിട്ട് അമ്മ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു ഒരു അര സ്പൂൺ വിളമ്പും. അപ്പോഴേക്കും ഇവൻ കോവിച്ച് വശാകുമ്പോൾ ഒരു സ്പൂൺ കൂടെ കൊടുക്കും. ഞാൻ നാല് പ്രാവശ്യമായി വിളമ്പും. അമ്മ ഈ നാല് പ്രാവശ്യം വിളമ്പിയത് മറ്റൊരു ഒരു പ്രാവശ്യം വിളമ്പാൻ പോകുന്ന സാധനം തന്നെയാണ്. അമ്മയും മോശമല്ലപ്പോ, അമ്മ ഇവന് നാല് പ്രാവശ്യം കൊടുക്കും. പിന്നെ ദേഷ്യപ്പെട്ടു ആയിട്ട് കൊടുക്കുന്നത്. മറ്റവന് വിളമ്പുമ്പോ സൗമ്യമായിട്ട് ഒറ്റ വിളമ്പാണ്, അതിവന് കൊടുത്തതിനേക്കാൾ അല്പം കൂടുതലുണ്ടാവും. അവനത് ചോറ് കൊണ്ട് മൂടിയിട്ട് അമ്മ പോയി ബാക്കി കറി എടുത്തു വരുമ്പോ അവന് വിളമ്പിന്നുള്ളത് അമ്മ അറിയില്ല. അതാണ് എന്റെ അർത്ഥം. ഇവന് വിളമ്പിയതൊക്കെ അമ്മയ്ക്കറിയാം. മൂന്ന് പ്രാവശ്യം വിളമ്പി, നാല് പ്രാവശ്യം വിളമ്പി നിനക്ക് ഞാൻ തന്നതാണ്. മറ്റവന് തന്നോ തന്നില്ലയോ എന്ന് അമ്മയ്ക്ക് തന്നെ സംശയം. അപ്പൊ അവനൊരു കാര്യം ചെയ്യും, ചോറ് മാന്തി കൊടുത്ത ആഹാരം മൂടിയിട്ടിട്ട് അവൻ അമ്മ രണ്ടാമത് മറ്റേ പലഹാരം കൊണ്ടുവന്ന് വിളമ്പുന്ന സമയത്ത് ഇതമ്മ കാണാതിരിക്കുമ്പോൾ ഞാൻ നിനക്ക് തന്നില്ല, മറന്നുപോയില്ലെന്ന് ചോദിച്ച് അവൻ ചോദിക്കണ്ട, അമ്മ കൊണ്ടുവന്ന് ഒന്നുകൂടെ വിളമ്പും. തന്നായിരുന്നു, ഞാൻ കഴിച്ചായിരുന്നു അമ്മ എന്നാവും സത്യവും ചിലപ്പോ പറയും, കഴിച്ചിട്ടില്ല, മൂടിയിട്ടിരിക്കുക. പക്ഷെ അമ്മ ഒന്നുകൂടെ വിളമ്പും. അപ്പൊ ഇവൻ ഈ രണ്ടാമത് വിളമ്പിയതും ആദ്യം വിളമ്പിയതും കൂടെ മറ്റവന്റെ ഇലയിലെ കഹ മാറിപ്പോകുമ്പോൾ കൊടുത്താൽ അവന്റെ ആർത്തിയും ആ പരാക്രമവും കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവനേക്കാൾ പരാക്രമത്തിൽ ഇപ്പുറത്ത് കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബിംബമാണ്. കാരണം ഏതൊന്ന് വേണ്ട എന്നൊന്ന് വിചാരിച്ചാൽ വല്ലാത്തൊരു സുഖമാണ്. ഏതൊന്നും കൂടെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അതീവ ദുഃഖം. വിദ്യാഭ്യാസം അതായിരുന്നിരുന്നെങ്കിൽ ഇന്ന് നാം വളരെ ഉയരങ്ങളിലെത്തിയത്. പക്ഷെ നമ്മൾ ഏതൊക്കെ കൂടെ കിട്ടും എന്നുള്ളതിന്റെ ഓട്ടത്തിലാണ്. അതുകൊണ്ടായി ദുഃഖം കൂടുതൽ. അതുകൊണ്ട് എനിക്ക് ഒന്നേ വേണ്ടൂ, ഇതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നീയും ഞാനും ഒന്ന് തന്നെ എന്ന് ഒരറിവ് കൈവരണം. അതൊഴിഞ്ഞ് ഒന്നും എനിക്ക് വേണം. ഹേ ഭഗവൻ, അവിടുന്ന് അറിയുക നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതിന്നിത് എന്ന് ആ ഞാനും നീയും ഒന്നു തന്നെയെന്ന് അനുഭവിക്കണമെന്നല്ലാതെ അല്ലയോ ദൈവമേ അങ്ങ് അറിയുക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്ന് ഇത് എന്നി എന്നിയേ എന്നി അതല്ലാതെ ഞാനും നീയും ഒന്നു തന്നെയാണെന്നല്ലാതെ വേറെ ആഗ്രഹം കാംക്ഷിതം അടിയനില്ല, എനിക്കില്ല. ഒറ്റ ആഗ്രഹമേ ജീവിതത്തിലുള്ളൂ, നീയും ഞാനും ഒന്നാണ്. അതറിയണം. അത് കൈവരുന്നതല്ലാത്ത ഒരാഗ്രഹവും. നീയും ഞാനും ഒന്ന് തന്നെയെന്ന് അനുഭവിക്കണമെന്നല്ലാതെ, ആ അനുഭൂതി കൈവരണമെന്നല്ലാതെ ഈ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള വേറെ ആഗ്രഹങ്ങളെല്ലാം, ഇഹത്തിലെ ആഗ്രഹങ്ങൾ, പരത്തിലെ ആഗ്രഹങ്ങൾ, സ്വർഗാദി ആഗ്രഹങ്ങൾ, ഇഹപരകളിലെ ആഗ്രഹങ്ങളാണ് വിവേകത്തിന് തടസ്സം, വൈരാഗ്യത്തിന് തടസ്സം. ഇഹ അമുത്ര ഫലഭോഗ വിരാഗത നിത്യ അനിത്യ വസ്തു വിവേക. നിത്യവും അനിത്യവും തിരിച്ചറിഞ്ഞു ആദ്യ ഭാഗത്ത്. നിത്യം അങ്ങാണ്, അനിത്യമാണ് ജഗത്. ഈ ആയുസ് നഷ്ടപ്പെടുന്നു, അനിത്യമാണ് ഈ ജഗത്. ഈ ജീവിതം തന്നെ അനിത്യമാണ്, അങ്ങ് നിത്യനാണ്. നിത്യനായ അവിടുന്ന് വിവേകം കൊണ്ട് ഞാൻ അറിഞ്ഞു. വിരാഗതയ്ക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള, ഇവിടെ എവിടെയാ പരലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങും ഇങ്ങുമായി മാനസിക ലോകങ്ങളിലും ജനിമരണങ്ങളുടെ ലോകങ്ങളിലും സ്വർഗാദി ലോകങ്ങളിലും. സങ്കല്പോക്ക ലോകമാണ്, ആ സങ്കല്പത്തിനും അനുഭവമുണ്ട്. അത്രൈഷ ദേവ സ്വപ്നേ മഹീമാനം അനുഭവതി, യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, ശ്രുതം ശ്രുതമേവ അനുശൃണോതി, ദേശദിഗന്ധരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി. ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച സച്ച സർവം പശ്യതി സർവ പശ്യതി. സ്വപ്നവും ലോകമാണ്, ആ ലോകവും ഗംഭീരമാണ്. സ്വപ്നത്തിൽ വിറയ്ക്കും, സ്വപ്നത്തിൽ വേർക്കും, സ്വപ്നത്തിൽ തല്ലുകൊള്ളും. ഇപ്പൊ സങ്കല്പലോകങ്ങളും അനുഭവം തന്നെയാണ്. മുമ്പ് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണത് പെട്ടെന്ന് ഓർമ്മ വന്നാൽ അന്ന് ശരീരത്തിനുണ്ടായ ഭാവതലങ്ങളെല്ലാം ഇന്നും ഉണ്ടാവും. വേർക്കും, മുഖം ചുക്കിച്ചുളിയും, വിറയുണ്ടാവും, രോമാഞ്ചം ഉണ്ടാവും, ഒക്കെ കാണിക്കും മറ്റൊരാളെ. ഇതാ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാവും, ഞാൻ അന്ന് പെട്ടുപോയത്. സാധനമൊന്നുമില്ല, എന്നും നിലനിൽക്കും. അപ്പൊ അത്ര വലിയ ലോകങ്ങളുണ്ട്, മാനസിക ലോകങ്ങൾ, ഈ ലോകങ്ങളെല്ലാം. അപ്പോ അങ്ങല്ലാതെ വേറൊന്ന് എനിക്ക് വേണ്ട, അടിയനില്ല. ശൈവമൊന്നൊഴിഞ്ഞ് ശിവമല്ലാതെ മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള കാമങ്ങൾ. അങ്ങും ഇങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴി, ജനിമരണങ്ങൾ ഉണ്ടാക്കി വലയുന്ന വഴിയാണ്, അതെല്ലാം ജനനവും മരണവും ഉണ്ടാക്കുന്ന വഴിയാണ്. അതും നിനക്കിൽ നീ ആലോചിച്ചു നോക്കിയാൽ അതും നീ തന്നെ, നീ അല്ലാതെ വേറെ ഏതാ ഉള്ളേ? ആ കാമവും കൂടി നീയാണ് ഭഗവൻ. ആ നിലയിൽ നിന്നെ കിട്ടിയാൽ പിന്നെ ഇതെല്ലാം കിട്ടിയില്ലേ, പിന്നെന്തിനാ വേറിട്ട്? വെണ്ണയുണ്ടെങ്കിൽ നറുമയിൽ വേറിട്ട് കരുതേണം. വിദ്യയുള്ളവന് വേറെ വസ്തുക്കൾ കയ്യിൽ കരുതണോ എന്നൊക്കെ പണ്ടി ചോദിക്കുന്ന ഈ അർത്ഥത്തിലാണ്. ഈശ്വരനായ അവിടുന്ന് അടിയനും ഒരേ ബ്രഹ്മവസ്തു എന്ന് തന്നെ അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് ഹേ ഭഗവാൻ അവിടുന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ഈ ലോകത്തിലെ ഒന്നും തരണ്ട. നചികേതസ് പറഞ്ഞ പോലെ തവ തവൈവ വാഹ തവ നൃത്യഗീതേ. യമൻ വന്ന് പറഞ്ഞു, നൃത്തങ്ങൾ, ഗീതങ്ങൾ, അക്ഷരസുകൾ, സ്വരസുന്ദരിമാർ, സ്വത്ത്, പശു എല്ലാം പറഞ്ഞു. നരിയതൊന്നും കുലുങ്ങിയില്ല, നജീറുസ് പറഞ്ഞു, തവൈവ വാഹാസ്തവനൃത്യ ഗീതേ, ഒക്കെ അങ്ങയോടെ പോയിരിക്കട്ടെ, ദൃഷ്ടനഷ്ടങ്ങളെന്ന് അങ്ങ് പറഞ്ഞ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആ ഉദരം ഉപാസിക്കുന്നത് മാത്രം കിട്ടിയാൽ മതി, അഖണ്ഡ ബോധത്തെ ഉപാസിക്കുവാൻ പോന്ന അനാഹത ചക്രത്തിലെ ഉപാസന കഠം, കാ മുതൽ ഠാവരെ അക്ഷരങ്ങൾ നിറച്ച അനാഹതത്തിലെ ആ താമരയിൽ വിരിഞ്ഞു നിൽക്കുന്ന അങ്കുഷ്ടമാത്രനായ പുരുഷനെ മാത്രം മതി, ഇവരൊന്നും വേണ്ട, അതൊക്കെ അങ്ങയോടെ പോയിരിക്കട്ടെ. അതുപോലെ പ്രാർത്ഥിക്കുക, കടത്തിൽ നചികേതസ് പ്രാർത്ഥിക്കുന്ന പോലെ, ഞാനും അവിടുന്ന് ഒരേ ബ്രഹ്മവസ്തു എന്ന് അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് അവിടുന്ന് അറിഞ്ഞാൽ ശൈവമായ ഭഗവാൻ ആ പരമസത്യമല്ലാതെ സ്വർഗാദികളെ കാമിക്കുന്നതൊക്കെ ജനിമരണങ്ങൾക്കിടയാക്കുന്നതും പലമാതിരി ദുഃഖങ്ങളിൽ പതിക്കാൻ ഇടവരുത്തുന്നതും ആണ്. ഒന്ന് ആലോചിച്ചാൽ അതുമൊക്കെ അങ്ങയുടെ ലീലാവിലാസമാണ്. അങ്ങയെ കിട്ടിയാൽ പിന്നെ വേറിട്ടെന്തിന് ഈ ലോകം? ചിലര് ധ്യാനിക്കുന്നത് ബ്രഹ്മജ്ഞാനത്തിനാണ്, അതിന് നിരോധവും ഏകാഗ്രതയുമാണ് വഴി. യോഗശാസ്ത്രം അങ്ങനെയാ പറയാം, ഈശ്വര പ്രണിധാന വ, ഈശ്വര പ്രണിധാന വ. എന്താണ് ഈശ്വരൻ? പ്രണവ സസ്യ വാചക, ഇതെങ്ങനെയാണ്? സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി, അങ്ങനെയാ ദൃഢഭൂമിയിലെത്തുന്നത്. സതു അതാകട്ടെ, ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി.

പുറത്തെഴുതിയ പേരിന് ചേരാത്തതൊക്കെ അകത്തു നിറച്ച്. ശരിയല്ല, പേര് കണ്ടാണല്ലോ ആളുകൾ വാങ്ങിക്കുന്നത്. പഴയ കാലത്ത് എന്നാൽ അടുക്കളയിൽ നിന്നൊരു ആത്മീയമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിച്ചാൽ നിത്യം ചായ കുടിച്ചൊക്കെ സുഖമായിട്ട് ജീവിക്കാം. ശരിയല്ല, ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുപോയി എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒക്കെ വെച്ച് കെട്ടി ഈ പുറമൊക്കെ കണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ ആള് മാറും. അതുകൊണ്ട് കൊണ്ടുവന്ന അന്ന് മുതൽ അവസാനം വരെ കുളിക്കാതിരുന്നാൽ ഈ മോടിയൊക്കെ ഉണ്ടാവും. ഈ പുറമേയുള്ള മോടിയായി കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല പേരാണ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാ രത്നം. ശരിയല്ല, അകത്ത് കയറിയാൽ സാധനം ആകർഷകമാണ്. അതൊക്കെയാ പോയി വായിക്കുക. പോകുമ്പോ ഇപ്പൊ താഴെ പെട്ടിക്കടയിൽ നിന്ന് രണ്ടെണ്ണം വായിക്കും. ഞാൻ ഇതൊക്കെ കേട്ടു, ഗുരുദേവന്റെ ഒരു പുസ്തകം വാങ്ങിച്ചേക്കാം. ഓ അതിത് മതി, കേട്ടില്ലേ, ഇനി ഇപ്പൊ അടുത്ത കൊല്ലം. സദാശിവ ദർശനം പതിവായിട്ട് ചുറ്റി നോക്കണം. ഇവിടെ വെച്ചേച്ച് പോകരുത്, എന്നിട്ട് ഉറയ്ക്കണം. ദീർഘകാല നൈരന്തര്യ സേവനം അങ്ങനെ പുജിക്കണം. അവര് സേവിക്കുന്നതാണ്. എന്നാൽ ചിലരെ ആകട്ടെ ഈശ്വരനെ ഉപാസിക്കുന്നത് കാമനകൾക്കു വേണ്ടിയാണ്. ഈശ്വരൻ അത് തരണം, ഇത് തരണം, അതും തരും. പ്രാർത്ഥിച്ചാൽ അതും തരും. പക്ഷെ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിഞ്ഞ് ദുഃഖിക്കുമ്പോഴേ മുമ്പോ അങ്ങനെ ചിന്ത വിളിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചതാ, ആദ്യം ചെന്ന് പഠിക്കലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള വഴിപാടുകളും ഒക്കെ നേർന്ന് ഇത് മോനെ വേണമെന്ന് പറഞ്ഞു, മോനെ കൊടുത്തു. അപ്പൊ അവൻ എട്ടെത്തിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാനെ ചിന്ത വിളിക്കുന്നത്. നിങ്ങൾ ചോദിച്ചത് താ ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതോ? ഇങ്ങനെ ചോദിച്ചൊക്കെ തരുന്നയാളാണ്. അത് അങ്ങേരുടെ ലീലയാ. മേടിച്ചു കഴിഞ്ഞത് നിങ്ങൾക്ക് ഭാരമോ? അതിന് മേടിക്കുന്നതിന് മുമ്പ് ഏത് വേണമെന്ന് ആലോചിക്കണം. ഭഗവാനെ തന്നെ വേണോ, വിഭൂതികൾ വേണോ? ചിലർ വിഭൂതികൾക്കാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു കൊച്ചു ഭഗവാനാവാൻ. മനസ്സിലായില്ല, അങ്ങേരെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. അങ്ങേരുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വിഭൂതി ഒന്നും കാണിക്കുകയും വേണ്ട. വിഭൂതി കാണിക്കാൻ അങ്ങേരെ അവിടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങേര് കാണിക്കുന്ന വിഭൂതിയാണല്ലോ ഇതെല്ലാം. ശരിയല്ല, ഇനി ഇതിനകത്ത് നമ്മൾ കയറി ഒരു വിഭൂതിയും കൂടെ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങേരെ കാണിക്കുമ്പോ ഇത് ഭൂതി പരിപൂർണമാണ്. അങ്ങേരുടെ ഐശ്വര്യമാണ് ഇതെല്ലാം. അത് വളരെ അത്ഭുതാവഹമാണ്, വളരെ വലിയ അത്ഭുതങ്ങളാണ് അങ്ങേര് കാണിക്കുന്നത്. ചിങ്ങത്തിലും കന്നിയിലും വരെ മഴ പെയ്യുക. ശരിയല്ല, അപ്പൊ അതിന്റെ സൂത്രവാക്യത്തിൽ നിന്ന് ഒരു ചെറുത് കിട്ടിയാൽ ഒരു ജലധാര പ്രവർത്തിപ്പിച്ച് എങ്കിലും നമുക്ക് അങ്ങോട്ടെ കഴിവുണ്ടെന്നൊന്ന് കാണിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഈ വിഭൂതികളൊക്കെ ഉണ്ട്, അതിന്റെ ഒരു അല്പം കിട്ടാനാ ചിലർ ഉപാസിക്കുന്നത്. അത് കിട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും. മറ്റത് പോവില്ല, മറ്റത് നിത്യനിരന്തരമാണ്. അദ്ദേഹം രൂപമെടുത്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് മരിക്കില്ല, എല്ലാം അദ്ദേഹത്തിന്റെ രൂപമാണ്. നമ്മൾ ഒരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ മരിക്കും. അപ്പൊ നമ്മുടെ ഭക്തന്മാരൊക്കെ കൂടെ കരയും, ഈശ്വരൻ മരിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഭക്തന്മാരോടൊക്കെ പറഞ്ഞു, ഞാൻ ഈശ്വരനാണ്. കഴിഞ്ഞ് എന്നെ സമാധി ഇരുത്താൻ നേരത്ത് അല്ലെങ്കിൽ മരിച്ചു കുഴിച്ചിടാൻ നേരത്ത് അവിടെ കൂടിയവരെല്ലാം കൂടെ പറയും, ഈശ്വരൻ മരിച്ചു. മരിക്കുന്നത് ഈശ്വരനല്ലെന്ന് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്. ബോധം ഈശ്വരനാണെന്നും അത് ഏകമാണെന്നും ശരീരം

0: ഉള്ള ഞാൻ ഈശ്വരനല്ലെന്നും ഈ ശരീരം ഞാൻ ഒരിക്കൽ വെടിയുമെന്നും അത് കണ്ട് നിങ്ങളെല്ലാം കൂടെ ഈശ്വരൻ മരിച്ചുവെന്നും എന്തിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് ഞാൻ ഈശ്വരൻ അല്ലെന്ന് തന്നെ അറിയണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വളരെ അപകടമാണ്, സഹിക്കില്ല. ശരിയല്ല, ഇങ്ങനെ ഈശ്വരൻ ഒരുപാട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് നമ്മുടെ ബോധത്തിൽ. ഇങ്ങനെയൊക്കെ മരിച്ചിട്ടും പിന്നെയും പിന്നെയും ഈശ്വരന്മാർ ജനിക്കുന്നുണ്ട്. ജനിച്ചു മരിക്കുന്നത് ഒന്നും ഈശ്വരനല്ല. ഈശ്വരന് ജനിമരണങ്ങളുമില്ല. അതുകൊണ്ട് ചിലര് ധ്യാനിക്കുന്നത് അതിനാ പരമാത്മഭാവത്തിന് ശിവനെ ഏകാഗ്രത വഴി ഭജിച്ച് ശിവലോകമെത്തുക, അതിന് സ്വർഗാദി സുഖങ്ങളെല്ലാം ക്ഷണഭങ്കുരമാണെന്നറിയുക, അത് ജനിമരണങ്ങളുടെ ലോകമാണെന്നറിയുക. അതുകൊണ്ട് ഈശ്വര എനിക്ക് നീ ഒഴിഞ്ഞ് വേറൊന്നും വേണ്ട. ആറ്, നിനക്കിലിന്തു ചൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല. പൊൻവിളക്കിളച്ചുമാഴിയെ മനം തുടങ്ങി എന്നുമെന്നമൊക്കെ നെക്കിനക്കിടും കനം കുറഞ്ഞമേ കനിഞ്ഞു വന്ന കന്നലെ നിനക്കിൽ എന്തു ചൂടനൊക്കു തന്നെ നീ ഒഴിഞ്ഞ് മത്തനിക്കു ദൈവമില്ല പൊൻവിളക്കിളച്ചുമാഴിയെ മനം തുടങ്ങി എണ്ണുമെണ്ണമൊക്കെ നെക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലെ. ഇത് നല്ലൊരു ബിംബമാണ്, വളരെ നല്ല ഒരു ബിംബമാണ്. വീണ്ടും ഭഗവാൻ പറയുന്നു, നാരായണ ഗുരുദേവൻ പറയുന്നു, നിനക്കിൽ ആലോചിച്ചു നോക്കിയാൽ. ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട്. വീട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിക്കാറുണ്ട്. വസ്തു മേടിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കാറുണ്ട്. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യമാണ്. ഭൗതികങ്ങളായ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല നടന്നതെന്ന് ആലോചിക്കുന്നവനറിയാം. മനസ്സിലായില്ല, ഭൗതികങ്ങളായ ഒരു കാര്യമെങ്കിലും ആലോചിച്ചിട്ടല്ല നടക്കുന്നത്, യാദൃച്ഛികമായാണെന്ന് ആലോചിക്കുന്നവനറിയാം. രണ്ടാമത്തെ ആലോചനയും ആദ്യത്തെ ആലോചനയും തമ്മിൽ ഇത്തിരി ഭേദമുണ്ട്. ആദ്യത്തെ ആലോചന തൈലധാര പോലെയാണ്, അവിടെ തിരിച്ചറിയാത്തതാണ്. പ്രവാഹ നിത്യത ഉള്ളതാണ്. നിങ്ങൾ വെച്ച വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠിപ്പ്, ഇതൊക്കെ എടുത്തു നോക്കിക്കോ. ആദ്യം നിങ്ങൾ ആലോചിച്ചതാണോ, ആ ഒരാലോചനയേ ഉള്ളോ, അതാണോ അവസാനം വരെ നിന്നത്? അതല്ല, ആലോചിക്കുകയും വന്നു ചേരുകയും ചെയ്യുമ്പോൾ ആലോചിച്ചും വന്നു ചേർന്നതിനെ ചേർത്ത് ആലോചിച്ചും ആലോചന ഒപ്പിച്ചെടുത്തതാണ്. ഞാൻ ഒരു കാര്യത്തിന് ആലോചിച്ചു, എനിക്ക് അതിനോട് സാദൃശ്യമുള്ള ഒന്ന് വന്നുകൂടി. സാദൃശ്യം ഹേതുവായി ഞാൻ ലോകനോട് പറഞ്ഞു. ഇനി ഞാൻ ആലോചിച്ചതാണ്, ഞാനൊന്ന് ആലോചിച്ചു, അതിന് വിപരീതമായത് വന്നു. ആലോചനയെ ഞാനൊന്ന് മാറ്റി, സൂത്രത്തിൽ വന്നു ചേർന്നതിന് അനുഗുണമാക്കി മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ആലോചിച്ചുറച്ച് ചെയ്തതെന്ന് എന്റെ വിജയത്തിൽ പറഞ്ഞു. ഞാൻ ആലോചിച്ചതുപോലെ വന്നിരുന്നെങ്കിൽ തകർന്നു പോയനെ. ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് ഞാൻ ആലോചിച്ചതാണെന്നും അതിന്റെ ക്രമിക വികാസമൊക്കെ ഞാൻ ആളുകളോട് പറഞ്ഞു. അത് നേടിയ രീതിയൊക്കെ വന്നു കഴിഞ്ഞു പറഞ്ഞു. അതിൽ ലോകൻ എന്നെ വന്ദിക്കാനും തുടങ്ങി. ശരിയല്ല, ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് ആലോചിച്ചും വന്നും ആലോചിച്ചും വന്നു ഇരിക്കുന്നതിന്റെ ആലോചനകളിൽ നിന്ന് അനുകൂലമല്ലാത്തവയെ മാറ്റി വന്നതിനനുഗുണമായി ആലോചനകളുടെ പരമ്പരയെ ചേർത്ത് പ്രവാഹനിത്യതയുള്ള ഒരാലോചനയെയാണോ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് പറയുക. പ്രവാഹനിത്യത എന്ന പദമായിരിക്കും കുഴപ്പമുണ്ടാകുന്നത്. നാരദഘട്ടില് കാശിയില് വാരാണസിയില് ഒരാൾ ഇറങ്ങി നിന്നതാ, വേണ്ട കുറച്ചുകൂടെ മുകളിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇനി ബോധ്യം വരാൻ, ദേവപ്രയാഗയിലോ നന്ദപ്രയാഗയിലോ വെള്ളത്തിലിറങ്ങിയ ഒരാൾ മുങ്ങുക, ഒന്ന് മുങ്ങി പൊങ്ങിയിട്ട് അയാൾ ഒന്നുകൂടെ മുങ്ങിയാൽ അയാൾ മുങ്ങിയത് ആദ്യത്തെ വെള്ളത്തിലാണോ അതല്ല വേറെ വെള്ളമാണോ? വേറെ വെള്ളമാണ്. പക്ഷെ അയാൾ ഒന്ന് പറയുക, ഞാൻ ഗംഗയിൽ കുളിച്ചു എന്നാണ്. അടുത്തവൻ പോയി കുളിക്കുമ്പോൾ, അടുത്ത ആണ്ടിൽ കുളിക്കുമ്പോഴും അവൻ പറയുക ഗംഗയെ കുളിച്ചു എന്നാണ്. രണ്ടും രണ്ടു കുളിയല്ലേ? ശ്രുതി മനസ്സിലായില്ല. പ്രവാഹ നിത്യതയേയുള്ളൂ, നിത്യതയില്ലത്. ആലോചനയും ഒരു പ്രവാഹമല്ലേ? അതിന് നിത്യതയുണ്ടോ? നിത്യതയില്ലെങ്കിൽ ആ നൈമിഷിക പ്രവാഹത്തിന്റെ ആലോചനയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നു. അപ്പൊ ആലോചിച്ച് ഞാൻ ചെയ്തു, അങ്ങനൊരു ചെയ്തുണ്ടോ? ഈ ലൗകിക ജീവിതത്തില് ഒന്നിനും ആലോചിക്കാനില്ല. ആലോചിക്കുന്നത് അത്രയും ദുഃഖമാണ്. എന്നാൽ ബോധത്തിൽ ആലോചിച്ചുറച്ചു നിന്നാൽ യാദൃച്ഛികമായതെല്ലാം വിജയമാണ്. ചിലർ വെറുതെ നടക്കുകയുള്ളൂ, കൂടെ നടക്കുന്നവർ ഒരുപാട് ഒരുപാട് ആലോചിക്കും. ചിലർ വെറുതെ നടക്കുകയുള്ളൂ, കാരണം അവർക്കൊരു സത്യം അറിയാം, അവർക്കുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിൽ ഒരാളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി കഴുകി പാത്രമൊക്കെ വെച്ച് നിങ്ങൾക്ക് ആഹാരം തന്ന് കഴിപ്പിച്ചെഴുന്നേറ്റ് വിടുന്നു, ഒന്നും നിങ്ങൾ യോജിച്ചില്ല, ഉണ്ട് വയറ് നിറഞ്ഞിരിക്കുക, എന്നിട്ട് കൂട്ടുക. വേറൊരു തന്നെ ആലോചിച്ച് ഇവിടെ ചോദിച്ചാൽ കിട്ടുമെന്നൊക്കെ ആലോചിച്ചുറച്ച് പതുക്കെ ഒന്ന് ചോദിക്കുമ്പോ ഒന്നും ഇരിപ്പില്ല, കാരണം അതെല്ലാം തീർന്നു. കാര്യമാണ്, ആലോചിച്ചുകൊണ്ട് കിട്ടുമോ? ഒരു ഇന്റർവ്യൂവില് ഒരുത്തനിരിക്കുമ്പോ ചോദ്യത്തിന് ഉത്തരവൻ തെറ്റിച്ചാ പറഞ്ഞു, അവന് ജോലി കൊടുത്തു, ശരിയായിട്ട് പറഞ്ഞുകൊണ്ട് കൊടുത്തില്ല. ഒരുത്തൻ ശരി പറഞ്ഞു അവന് കൊടുത്തു, വേറൊരുത്തൻ പറഞ്ഞ് ശരിക്ക് കൊടുത്തില്ല. എന്താണ് ഈ പ്രപഞ്ച നിയമം? അങ്ങനെ ഒരു പ്രപഞ്ച പ്രപഞ്ച നിയമം തന്നെ ഉണ്ടോ? വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. രസകരമാണ്. സൂക്ഷിക്കുകയും വേണം കേട്ടോ, ആലോചന ഒരു പിടിയിൽ നിർത്തി ആലോചിക്കണം. ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചിലപ്പോ കൊണ്ടുപോകും, ആലോചിച്ച് ചിലപ്പോ പിടിവിട്ടു. ഈ ആലോചനയുടെ കട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകും. അപ്പോഴായിരിക്കും വീട്ടുകാരെങ്കിലും കയറുമെന്ന് കാണണം. വെറുതെ ഇരുന്ന് ചിരിക്കുന്നു, ഒരു മാറി നിന്ന് നോക്കും, ആരോടോ ആംഗ്യം കാണിക്കുന്നു. ഇതെല്ലാം ഈ ബോഡിയിലേക്ക് വരും ആലോചനയെല്ലാം. ആരോടോ ആംഗ്യം കാണിക്കുന്നു, വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നു. നീ ഒന്ന് ഇന്ന് നോക്കി, അവനാ മുറിയിൽ നിന്ന് എന്തോ കാണിക്കുന്നതെന്ന്. കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നലെ വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. സദാശിവ ദർശനം കേട്ട് കഴിഞ്ഞ് വന്ന് തുടങ്ങിയതാണ്. സൈക്യാട്രിസ്റ്റിന് പണിയാവുക, വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ആലോചനയെ ചരട് വിടാതെ പിടിക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം ബോധ്യമാവും, ലൗകിക കർമ്മങ്ങളൊക്കെ ആലോചിക്കേണ്ടാത്തതാണ്. ഒരാലോചനയും അതിനാവശ്യമില്ലാത്തതാണ്. അവശ്യം വന്നാൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. അത് ഈ ചില വീട്ടിലെ അമ്മമാരുണ്ട്, അവർക്ക് ആലോചനയൊന്നുമില്ല, വിശക്കുന്നു, അവരുടെ ആഹാരം കയറിയിട്ടുണ്ടാകും. അവരെ കയ്യിൽ കിട്ടിയ ചുറ്റുമുള്ള സാധനം വിശക്കുമ്പോൾ ആഹാരത്തിന് റോ മെറ്റീരിയൽ വേണം. വീട്ടുമുറ്റത്തുനിന്ന് പറിച്ച് തകരയും ചെയ്യുമ്പോൾ താളും ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് തരും. ഗ്യാസും ഇല്ല, അൾസറും ഇല്ല, പരമാനന്ദ സുഖമായി കഴിച്ചിറങ്ങി പോരാ. ഇന്നയാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആലോചിച്ച് ലഡു ജിലേബിയും പ്രത്യേകമായിട്ട് വെണ്ടയ്ക്ക വഴറ്റി, മനസ്സിലായില്ല, വഴറ്റിയ വെണ്ടയ്ക്കയിൽ മുളകും മല്ലിയും ഒക്കെ വറത്തരച്ച് ഒക്കൂടെ ഉണ്ടാക്കി അങ്ങ് കൊടുക്കും. ഇതാലോചിച്ചുണ്ടാക്കിയ സാധനമാണ്. കഴിച്ചെഴുന്നേക്കുന്നത് മുതൽ വയറ് കേടാവും. ആലോചിച്ചുണ്ടാക്കിയതാ. ആലോചിച്ചുണ്ടാക്കുന്നതെല്ലാം നമ്പൂതിരി ആലോചിച്ച പോലെ, മനസ്സിലായില്ല. തിരുമേനി ആലോചിച്ചറിയില്ല. ഒരു ദിവസം ആളുകൾ നോക്കുമ്പോ ഒരു മഹിഷത്തിന്റെ രണ്ട് കൊമ്പിനിടയിൽ നമ്പൂരിയുടെ തല, നമ്പൂരി കാലിട്ടടിക്കുകയാണ്. അപ്പോഴാണ് ആളുകൾ കൂടി വടമൊക്കെ എറിഞ്ഞ് പിടിച്ചു കെട്ടി കൊമ്പറപ്പ് പുറത്തിറക്കിയപ്പോ ചോദിച്ചു, തിരുമേനി എന്ത് അബദ്ധമാ കാണിച്ചത്, ഈ മഹിഷത്തിന്റെ ഇടയിൽ തല കയറ്റിയത്? ഓടിച്ചെന്ന് കയറ്റിയതാ. നോം രണ്ട് ദിവസം ആലോചിച്ച ഇതിനിടയിൽ എങ്ങനെ കയറുമെന്ന് നോക്കി. ഒരർത്ഥത്തിൽ നിങ്ങൾ ഈ കർമ്മരംഗത്ത് ആലോചിക്കുന്നത് മുഴുവൻ ഇതിനാണെന്നാണ് വെടിവട്ടത്തിൽ അവർ പറഞ്ഞത്. വെടിവട്ടം കൂടുമ്പോ ഇങ്ങനെയുള്ള ചില തമാശയാ പറയാ. അതിനകത്തുണ്ട് മനുഷ്യ കർമ്മത്തിന്റെ തലം. മനുഷ്യനെല്ലാം ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിലാക്കി അദ്ദേഹം തമാശയായി പറഞ്ഞു വന്ന കുട്ടിയാണ്. അതാണ് അതിന്റെ ഗാംഭീര്യം. ഒരുപാട് ആലോചിച്ച ഈ വട്ടത്തിനകത്ത് വീഴുന്നത്. നാച്ചുറൽ ആണെങ്കിൽ കുഴപ്പമില്ല, അത് നിലയ്ക്കും ആളുകൾ. ഇവിടെ അങ്ങനെയുള്ള നിലയ്ക്കലല്ല. നന്നായി ആലോചിച്ചാൽ നിലയ്ക്കിൽ എന്തു ചൂടൻ ഒന്ന് തന്നെ നീ.
1: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Guru Parambare Smirichonda Brahma Sutra Sangra Bhashyam Jiriya Sutram. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ജന്മാദി അസ്യയത എന്ന സൂത്രമാണ്. ജന്മാദി എന്നാൽ അതിൻ്റെ അർത്ഥം ജന്മം, സ്ഥിതി, പ്രളയം എന്നാണ്. അസ്യ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ, യത ഏതൊരു കാരണത്തിൽ നിന്നാണോ സംഭവിക്കുന്നത് അത് ബ്രഹ്മ, അത് ബ്രഹ്മമാണ്. അതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഏതോ അതാണ് ബ്രഹ്മം. ആ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്നതാണ് ഈശ്വരൻ. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് ഈ ജഗത്തിന് കാരണം എന്ന് ഇതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഈ ജഗത്തിന് കാരണമായിട്ട് പ്രധാനം, അചേതനം, അണു, അഭാവം അല്ലെങ്കിൽ സംസാരികളായ ഏതെങ്കിലും ജീവന്മാര്, അതല്ലെങ്കിൽ സ്വഭാവം, ഇതൊന്നും തന്നെ കാരണമാകത്തില്ല എന്നിവിടെ സമർത്ഥിച്ചു. ജഗത്തിന് കാരണമായി ഈശ്വരനെ തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ടത് സാധ്യമല്ല എന്നുവച്ച, സ്വഭാവത വിശിഷ്ട ദേശകാല നിമിത്താന ഉപാദാന. ദേശകാല നിമിത്തങ്ങൾ, അസാധാരണമായ വിശേഷമായ ദേശകാല നിമിത്തങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് സ്വഭാവം ജഗത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇത് തനിയെ ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയത്തില്ല എന്നാണ്. യുക്തിയുക്തമായി അങ്ങനെയൊന്നും സമാനം പറയാൻ കഴിയത്തില്ല. ഏതദേവ അനുമാനം അടുത്ത് സംസാരി വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം മന്യന്തേ ഈശ്വര കാരണിനഹ. ഇതേ അനുമാനം തന്നെ ഇവിടെ ഈ സൂത്രത്തിലൂടെ ഒരു അനുമാനത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കും, അതാണ് അതിന്റെ നിയമം. അതിന് വ്യാപ്തി എന്ന് പറയും. ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ ഈ ഒരു നിയമം വ്യാപ്തി അല്ലെങ്കിൽ ഈ നിയമം അനുസരിച്ച് ഒരു അനുമാനം നടത്തുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഒരു കാര്യമാണ്, അതുകൊണ്ട് ആ കാര്യമായതുകൊണ്ട് അതിനൊരു കാരണം ഉണ്ടായിരിക്കണം, ആ കാരണം സർവജ്ഞനായ ഈശ്വരനാണ് എന്നിവിടെ സമർത്ഥിക്കുകയാണ്. ഈ അനുമാനത്തെ തന്നെ സംസാരം വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം, സംസാരിയിൽ നിന്നും വ്യതിരിക്തനായിരിക്കുന്ന, സംസാരി എന്ന് പറയുമ്പോൾ ജീവൻ, എത്ര ശ്രേഷ്ഠനായ ജീവനായാലും ശരി, ആ ജീവനിൽ നിന്നും വ്യതിരിക്തം, ഭിന്നമായിരിക്കുന്ന ഈശ്വരന്റെ അസ്തിത്വം, ഈശ്വരന്റെ ഉണ്മയ്ക്ക് സാധനമായി ഉപായമായി മന്യന്തയെ കരുതുന്നു. ആര്? ഈശ്വര കാരണിനഹ. ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്ന് വാദിക്കുന്നവരാണ് ഈശ്വര കാരണികൾ. അങ്ങനെയുള്ള ഈശ്വരൻ ജഗത്തിന് കാരണമെന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യായ വൈശേഷികന്മാരെ, ഗൗതമന്റെയും കണാദന്റെയും അനുയായികൾ. അവര് ഈ അനുമാനത്തിലൂടെ സമർത്ഥിക്കുകയാണ് ജഗത്തിനൊരു കാരണമുണ്ട്, അത് ഏകനാണ്, സർവജ്ഞനാണ്, അത് ഈശ്വരൻ എന്ന് പറയുന്നു. പക്ഷെ അതും ഇവിടെ അദ്വൈതികളുടെ ചിന്തയുമായിട്ട് വ്യത്യാസമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, നനു ഇഹാവി തദൈവ ഉപന്യസ്തം ജന്മാദിസൂത്ര പറയുന്നു. ആ നൈയായികന്മാരുടെ അനുമാനത്തെയാണ് ഇവിടെയും നിർദ്ദേശിക്കുന്നതെങ്കിലോ, ഇഹാവി ഇവിടെയും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അദ്വൈത ചിന്തയിലും, തദൈവ ഉപന്യസ്തം അത് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ഉപന്യസിച്ചിരിക്കുന്നത്. ഇവിടെ ജന്മാദിസൂത്രേ ജന്മാദി അസ്യയതഹ എന്ന് പറയുന്ന ഈ സൂത്രത്തിലും ആ ന്യായ വൈശേഷികന്മാരുടെ അനുമാനത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലോ നിഷേധിക്കുന്നു. അതല്ല, മറിച്ചോ വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. സൂത്രം എന്നുള്ളതിന് നൂല് എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ നൂലെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വേദാന്ത വാക്യങ്ങളാകുന്ന പുഷ്പങ്ങളെ കുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് വേദാന്ത വാക്യ കുസുമം. വേദാന്ത വാക്യങ്ങളാകുന്ന പുഷ്പങ്ങൾ, അതിനെ ഗ്രഥനം, കുരുക്കുക, ഗ്രഥനാർത്ഥത്വ കുരുക്കുന്നതിന് വേണ്ടിയാണ് ഈ സൂത്രങ്ങൾ എന്നാണ് പറഞ്ഞ. ഈ സൂത്രങ്ങൾ എന്ന് പറയുന്ന ഈ ചെറു ചെറു വാക്യങ്ങളിലൂടെ ഉപനിഷത്തുകളുടെ ആശയത്തെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് അതിന്റെ താല്പര്യം. വളരെ ലഘുവായ വാക്യങ്ങളാണ് ഓരോ സൂത്രങ്ങളും. ചിലപ്പോൾ ഒരു സൂത്രത്തിൽ ഒരു പദമേ കാണത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഉപനിഷത്തുകളുടെ അതിദഹനമായ വിപുലമായ ആശയങ്ങളെ പ്രകടമാക്കുകയാണ്. അല്ല, സ്വതന്ത്രമായൊരു വിചാരമല്ല ഇവിടെ. അത് നമ്മൾ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ആചാര്യന്റെയോ സ്വതന്ത്രമായ ഒരു വിചാരമല്ല ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എപ്പോഴും വേദം, ശ്രുതി അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിചാരമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിന്റെ ആശയങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ലഘുവായ രീതിയിൽ ഇവിടെ സൂത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നത്. വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. അതുകൊണ്ട് വേദാന്ത ഉപനിഷത്തിന്റെ വാക്യങ്ങളെ പ്രകടമാക്കുകയാണ്. ഈ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈശ്വര പ്രവക്തം എന്നാണ് കരുതുന്നത്. മനുഷ്യൻ നിർമ്മിച്ചതായിട്ടല്ല കരുതുന്നു. ആധുനിക ചിന്തകന്മാർ പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ചതെന്നാണ്. പക്ഷെ ഈ വേദാന്ത പാരമ്പര്യത്തിലെ വിശ്വാസം ഇത് ഈശ്വരൻ പറഞ്ഞതെന്നാണ്. ഈശ്വരൻ എങ്ങനെ പറയാൻ പറ്റും? ഈശ്വരന് നേരിട്ട് വന്ന ആരോടെങ്കിലും പറഞ്ഞോണോ? അല്ല, ഈശ്വരൻ ഋഷിമാർക്ക് വെളിപ്പെടുത്തിയത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ പൂർവകൽപ്പത്തിലെ വേദത്തെ സ്മരിച്ചുകൊണ്ട് ആണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്നാണ്. ഈശ്വരൻ ഹിരണ്യഗർഭനെ സൃഷ്ടിക്കുന്നു, ഹിരണ്യഗർഭൻ ബാക്കി സൃഷ്ടി എല്ലാം നടത്തുന്നു. അപ്പൊ ഈ വേദത്തെ സ്മരിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള വേദം ഈശ്വര പ്രവർത്തനമാണ്. ആ വേദത്തെ ആശ്രയിച്ച് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് അദ്വൈത സിദ്ധാന്തത്തെ പ്രകടമാക്കിയിരിക്കുന്നതും വ്യവസ്ഥാപനം ചെയ്തിരിക്കുന്നതും. അത് ഏതെങ്കിലും ഒരു മനുഷ്യ ബുദ്ധി പ്രഭവമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ കട്ടിച്ചെടുത്തായിരുന്നു. ഒരു മനുഷ്യന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടല്ല ഈ ഉപനിഷത്ത് ഈ അദ്വൈത സിദ്ധാന്തം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. അതാണ് വിശ്വാസം. അത് തന്നെ വിശദീകരിക്കുന്നു, വേദാന്ത വാക്യാനിഹി സൂത്രൈഹി ഉദാഹൃത്യ വിചാര്യന്തേ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? വേദാന്ത വാക്യങ്ങളെ തന്നെ, വേദാന്ത വാക്യാനിഹി സൂത്രയിൽ ഉദാഹൃത്യ, സൂത്രങ്ങളെ കൊണ്ട് അതിനെ ഉദാഹരിച്ചിട്ട് വിചാര്യന്തേ, വിചാരം ചെയ്യുകയാണ്. വേദാന്ത വാക്യങ്ങളെ സൂത്രങ്ങളിലൂടെ നിർദ്ദേശിച്ച് അതിനെ പിന്നീട് ചർച്ച ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്താഹി ബ്രഹ്മ അവഗതിഹി. വാക്യാർത്ഥ വിചാരണം, വേദാന്ത വാക്യങ്ങളുടെ അർത്ഥം, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ വേദാന്ത വാക്യങ്ങൾ, ആ വേദാന്ത വാക്യാർത്ഥത്തെ, ആ വാക്യത്തിന്റെ താല്പര്യത്തെ ഉള്ള വിചാരണം, അതിനെക്കുറിച്ചുള്ള വിചാരം, ചിന്ത, അതിന്റെ അധ്യവസാനം, അതിന്റെ താല്പര്യ നിശ്ചയം, അതുകൊണ്ട് നിർവൃത്തമായ സിദ്ധിക്കുന്നതാണ് ബ്രഹ്മാവഗതി, ബ്രഹ്മാനുഭവം. ബ്രഹ്മാനുഭവം, ഈശ്വരാനുഭവം എന്ന് പറയുന്ന ഇവിടെ അദ്വൈതികൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വേദാന്ത വാക്യങ്ങളെക്കുറിച്ച് വേദാന്ത വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് വിചാരം ചെയ്യുന്നു. ആ വിചാരത്തിൽ നിന്ന് അതിന്റെ താല്പര്യത്തെ കുറിച്ചുള്ള നിശ്ചയം ഉണ്ടാകുന്നു. ആ നിശ്ചയത്തിൽ നിന്ന് ബ്രഹ്മാനുഭവം, ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നു എന്നാണ്. അതാണ് വേദാന്ത വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്ത ഈ ബ്രഹ്മാവഗതി. അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, ശ്രുതി എന്ന് പറയുന്നതാണ് ഇവിടെ പരമപ്രമാണമായിരിക്കുന്നത്. ശ്രുതി വാക്യാർത്ഥ വിചാരം കൊണ്ട് അതിന്റെ താത്പര്യ നിശ്ചയം ഉണ്ടാകുന്നു. ആ താത്പര്യ നിശ്ചയത്തിൽ നിന്നാണ് ബ്രഹ്മ അനുഭവം ഉണ്ടാകുന്നത്. അല്ല, അനുമാനാദികളിലൂടെ ഊഹിച്ചെന്ന് അറിയുന്നതല്ല. അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, അനുമാനം തുടങ്ങി മറ്റ് പ്രമാണങ്ങളുണ്ട്, ഈ പ്രമാണങ്ങളിലൂടെയൊന്നും ഉണ്ടാകുന്ന അറിവല്ല എന്നർത്ഥം. ഇത് പറയും, ഇത് സ്വ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് വേദാന്ത വാക്യാർത്ഥ വിചാരം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവമാണ് എന്നാണ്. സത്സുതു വേദാന്തവാക്യേഷു ജഗത ജന്മാദി കാരണവാദിഷു തദർത്ഥ ഗ്രഹണദാർഢ്യായ അനുമാനമവി വേദാന്തവാക്യ അവിരോധി പ്രമാണം ഭവേത് എന്ന നിവാചിയതെ. സത്സുതു വേദാന്തവാക്യേഷു, അങ്ങനെ വേദാന്തവാക്യങ്ങൾ ഇവിടെ നിലവിൽ ഉണ്ട്. എന്തിനുള്ള വേദാന്തവാക്യങ്ങൾ? ജഗത ജന്മാദി കാരണവാദിഷു, ജഗത്തിന്റെ ജന്മാദികൾക്ക് കാരണം ഈശ്വരനാണെന്ന് പറയുന്ന വേദാന്തവാക്യങ്ങളുണ്ട്. ആ വേദാന്തവാക്യങ്ങൾ ആദ്യം സ്വീകരിക്കുക. ആ അതിൽ നിന്നും അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് തദർത്ഥഗ്രഹണ ദാർഢ്യായ, അതിന്റെ അർത്ഥജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, വേദാന്ത വാക്യാർത്ഥ ജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ആണ് തദർത്ഥഗ്രഹണം എന്ന് പറഞ്ഞ ജ്ഞാനം. തദർത്ഥഗ്രഹണം, ആ വേദാന്ത വാക്യാർത്ഥ ജ്ഞാനം, അതിന്റെ ദാർഢ്യം, ദൃഢത എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനത്തിൽ സംശയം വിവരിയൊന്നും പാടില്ല. അതാണ് ദാർഢ്യം എന്ന് പറയുന്നത്. സംശയ വിവരീയങ്ങൾ കൂടാതെയുള്ള ജ്ഞാനം, അതാണ് ദൃഢജ്ഞാനം എന്ന് പറയും. അതിന് ആ ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിക്ക്, വേദാന്ത വാക്യം വിചാരം ചെയ്ത വ്യക്തിക്ക് അതിന്റെ ആശയത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമോ ഏതെങ്കിലും വിപരീത ജ്ഞാനമോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ദൃഢജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ദൃഢജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി അനുമാനത്തെയും ഇവിടെ സ്വീകരിക്കുന്നു എന്നാണ്. അനുമാനത്തെ ഇവിടെ സ്വീകരിക്കുന്നു, അല്ലാതെ സ്വതന്ത്രമായി അനുമാനത്തെ സ്വീകരിക്കുന്നില്ല. എങ്ങനെയുള്ള അനുമാനം? വേദാന്തവാക്യ അവിരോധി, വേദാന്തവാക്യാർത്ഥവുമായിട്ട് വിരോധം വരാൻ പാടില്ല. വേദാന്തവാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണോ ധരിച്ചിരിക്കുന്നത് ആ സാരത്തിന് വിരോധം വരാത്ത അനുമാനത്തെയും പ്രമാണം ഭവേ, പ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു, നിവാര്യത അതിനെ നിഷേധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഉപനിഷത്ത് വാക്യങ്ങൾക്കാണ്, രണ്ടാമതേ തർക്കത്തിന് യുക്തിക്ക് എല്ലാം സ്ഥാനമുള്ളൂ. ഒന്ന് ഉപനിഷത്ത് എന്ത് പറയുന്നു അതിന്റെ താല്പര്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് പിന്നീട് ചർച്ച ചെയ്യുക. ആ ചർച്ചയാണ് ഇവിടെ തർക്കമെന്ന് പറയുന്നത്. അത് ശ്രുതി അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒരു യുക്തി ശ്രുതിക്ക് വിരോധമായി വന്നു കഴിഞ്ഞാൽ ആ യുക്തിയെ തള്ളിക്കളയണം, ശ്രുതിയെ സ്വീകരിക്കണം എന്നാണ്. അത് ശ്രുതി തന്നെ നിർദ്ദേശിക്കുന്നതുകൊണ്ടാണ് ശ്രുത്യ ഏവ സഹായത്വേന തർക്കസ്യ അഭ്യഭേദത്വ. ശ്രുതി തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, സഹായമായിട്ട്, വേദാന്ത വിചാരത്തിന് സഹായമായിട്ട് ശ്രുതി തന്നെ തർക്കസ്യ അഭ്യഭേദത്വ തർക്കത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അനുമാനത്തെ കൂടി സ്വീകരിക്കുന്നത്. ഈ ബ്രഹ്മ അവഗതി എന്നിവിടെ പറയുന്നത് ബ്രഹ്മ സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരം തർക്കത്തിലൂടെ ഉണ്ടാകത്തില്ല, യുക്തിയിലൂടെ ഉണ്ടാകത്തില്ല, വേദാന്ത വാക്യാർത്ഥ വിചാരത്തിലൂടെയേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. ആ വേദാന്ത വാക്യാർത്ഥ വിചാരത്തിന് നമുക്ക് ഒരു ശ്രുതിക്ക് വിരോധം വരാത്ത ഒരു തർക്കത്തെ സ്വീകരിക്കാം. അത് ശ്രുതി തന്നെ അതിന് അംഗീകാരം തന്നിട്ടുണ്ട്. അതാണ് അടുത്ത് പറയുന്നത് തഥാഹി ശ്രോതവ്യോ മന്തവ്യ ഇതി ശ്രുതി. ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രോതവ്യോ മന്തവ്യ നിരുദ്ധാസിതവ്യ എന്ന് പറയുന്നു. അവിടെ ശ്രവണത്തിന് ശേഷം മനനത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ തർക്കമാകാവുന്നതാണ്, ശ്രുതിക്ക് വിരോധം വരാതെ കുതർക്കം ആകരുത്, അങ്ങനെ അല്ലാതെയുള്ള തർക്കത്തെ സ്വീകരിക്കാം. അത് ബൃഹദാരണ്യത്തിൽ അങ്ങനെ പറയുന്നു, ശ്രോതവ്യോ മന്തവ്യ. അടുത്ത് ഛാന്ദോഗ്യത്തിൽ കുറച്ചുകൂടി ഞാൻ വിശദീകരിച്ച് പറയുന്നു, പണ്ഡിതോ മേധാവി ഗാന്ധാരാൻ ഏവ ഉപസമ്പദ്യ ഉപസമ്പദ്യേത ഏവം ഏവ ഇഹ ആചാര്യവാൻ പുരുഷോ വേദ ഇതി ച പുരുഷബുദ്ധി സാഹായ്യം ആത്മനോ ദർശയതി. ഒരു വ്യക്തിക്ക് ഈ ആത്മവിദ്യയ്ക്ക് എപ്പോഴും ഒരു മറ്റൊരാളുടെ സഹായം വേണം എന്ന് പറയുന്നു. എന്തുകൊണ്ട് അവിടെ പറഞ്ഞു ആചാര്യവാൻ പുരുഷോ വേദ? ആചാര്യവാൻ, ആചാര്യമുള്ള ഒരുവനെ ഇതറിയുന്നുള്ളൂ, ആചാര്യന്റെ സഹായത്തോടുകൂടി മാത്രമേ ഇതിനറിയുന്നുള്ളൂ. ആചാര്യന്റെ സഹായമില്ലാതെ, ഗുരുവിന്റെ സഹായമില്ലാതെ ഇതറിയാൻ പറ്റത്തില്ല. അതിന് ആചാര്യൻ എങ്ങനെ സഹായിക്കുന്നു? അത് പറയുന്നു പണ്ഡിതോ മേധാവി, പണ്ഡിതനും മേധാവിയുമായിട്ടുള്ളവൻ എന്ന് പറയുന്നു. ബുദ്ധിമാൻ പണ്ഡിതൻ എന്നാണ്. ഊഹാപോഹ വിചക്ഷണൻ എന്ന് പറയുന്നു. ഊഹാപോഹ വിചക്ഷണനായിട്ടുള്ളവനാണ് പണ്ഡിതനാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പണ്ഡിതനും ബുദ്ധിമാനുമായിട്ടുള്ളവൻ ഒരു സംഭവമായിട്ട് അവിടെ പറയുന്നു. ഗാന്ധാര ദേശത്ത് നിന്നും, ഉപനിഷത്തിൽ വരുന്നതാണ്, ഗാന്ധാര ദേശത്ത് നിന്നും ഒരുവനെ തസ്കരന്മാർ പിടിച്ചുകെട്ടി കാട്ടിന്റെ മധ്യത്ത് കൊണ്ടിട്ടു, ജനങ്ങളൊന്നും ഇല്ലാത്ത വനമധ്യത്ത്. അയാളുടെ കണ്ണും കെട്ടിയിരുന്നു, തുണി കൊണ്ട് മറച്ചിരുന്നു. അയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്ത് വരാൻ കഴിയാതെ അയാൾ അവിടെ നിലവിളിച്ചു. അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അതുവഴി വന്ന കരുണാവാനായ ഒരു വ്യക്തി അയാളുടെ കണ്ണിലെ കെട്ടഴിച്ച് വഴി പറഞ്ഞു കൊടുത്തു. ഇന്ന ഇന്ന ഭാഗത്തേക്ക് പോയി, ഇന്ന ഇന്ന ഭാഗത്ത് തിരിഞ്ഞ് ദിശകളെല്ലാം പറഞ്ഞു കൊടുത്തു. തെക്കോട്ട് പോയി, പിന്നീട് വടക്കോട്ട് പോയി, അങ്ങനെ ദിശ പറഞ്ഞു കൊടുത്ത് അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ്, നീ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ഗാന്ധാര ദേശത്തെത്തിച്ചേരും എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ബന്ധനസ്ഥനായ പുരുഷൻ അവിടെ നിന്നും ഈ ആൾ പറഞ്ഞു കൊടുത്ത യുക്തികളെല്ലാം ഉപയോഗിച്ച് അടയാളങ്ങളെല്ലാം ഗ്രഹിച്ച് നടന്ന് തിരിച്ച് തന്റെ ദേശത്ത് ഗാന്ധാര ദേശത്തെത്തിച്ചേർന്നു എന്ന് ചാന്തോഗ്യത്തിൽ ഒരു കഥ പോലെ പറയുന്നുണ്ട്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തി ഊഹാപോഹ വിചക്ഷണത സാമർഥ്യം ഈ ആത്മവിദ്യയ്ക്ക് ആവശ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കരുണാവാനായ ഒരു വ്യക്തി അവിടെ ചെന്ന് ഇയാളുടെ കണ്ണിനെ കെട്ടഴിച്ച് തിരിച്ച് ഗാന്ധാര ദേശത്ത് പോകുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾക്ക് ആ പറഞ്ഞു കൊടുത്തതിനെ മനസ്സിലാക്കി അയാളുടെ സ്വന്തം യുക്തി ഉപയോഗിച്ച് അടയാളങ്ങളെല്ലാം മനസ്സിലാക്കി ആ ദിക്കുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു പോകുന്നതിനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ അയാൾ തിരിച്ച് ഗാന്ധാര ദേശത്തെത്തിച്ചേരും. അപ്പൊ ഗുരുവിന്റെ സഹായം അവിടെ അത്രയേ ഉള്ളൂ. എന്താണ്? ശിഷ്യന് തന്റെ യുക്തിയെ ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഗുരു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ഇന്ന ദേശത്ത് കൂടി ചെന്നു കഴിഞ്ഞാൽ ഗാന്ധാര ദേശത്ത് എത്തിച്ചേരുന്നു. പിന്നീട് പ്രവർത്തിക്കേണ്ട ശിഷ്യനാണ്. ശിഷ്യൻ തന്റെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചിട്ട് അയാൾ മനസ്സിലാക്കുന്നു ഇന്ന ഇന്ന വഴിക്കാണ് പോകേണ്ടത്. എന്നിട്ട് ആ പറഞ്ഞ അടയാളങ്ങളെല്ലാം ശരിക്കും ഗ്രഹിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുന്നു. അപ്പൊ ആ തിരിച്ച് തന്റെ സ്വന്തം സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി ശിഷ്യൻ ഉപയോഗിച്ചതാണ് ഇവിടെ പറയുന്ന തർക്കം, അനുമാനം. എന്നുവെച്ചാൽ തന്റെ ബുദ്ധി കുശലത, അല്ലെങ്കിൽ ആ അയാൾ ഇടയ്ക്ക് ആ വഴികൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ദിക്കിന് ഭ്രമം വരികയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വഴിയിലൂടെ അയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്ത് എത്താനൊക്കത്തില്ല. കാരണം വനമധ്യത്തിലാണ്, അവിടെ ദിക്കറിയാൻ കഴിയാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഈ സംസാരത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുവനും ഒരു ഗുരു നിർദ്ദേശിക്കുന്ന മാർഗങ്ങളെല്ലാം മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അയാളുടെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് ഈ പറയുന്ന ബ്രഹ്മാവഗതി എന്ന് പറയുന്നതിനെ പ്രാപിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. അങ്ങനെയുള്ള ആ യാത്രയിൽ ഇയാൾ തർക്കത്തെ സഹായമായി സ്വീകരിക്കാം. മനനമാണ് ഇവിടെ തർക്കം എന്ന് പറയുന്നത്. ആ മനനത്തെ സഹായമായി സ്വീകരിക്കാം. ആ മനനം അങ്ങനെ മനനത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ട് പറയുന്നു ആചാര്യവാൻ പുരുഷോദയത, ആചാര്യമുള്ള പുരുഷൻ. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്തെത്താൻ കഴിഞ്ഞത്. അതുപോലെ ഒരു ഗുരു ഉള്ളവൻ മാത്രമേ ഇതിനറിയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിലെ പുരുഷ ബുദ്ധി സഹായം ആത്മനോദർശി, മറ്റൊരു വ്യക്തിയുടെ സഹായം, പുരുഷബുദ്ധി സഹായം തനിക്ക് ഈ ബന്ധനസ്ഥനായ വ്യക്തിക്ക് ഉണ്ട് എന്ന് ശ്രുതി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം വേറൊരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കി പോകുന്നതിനുള്ള ശേഷി അവനുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കുന്നവന് മാത്രമേ, അതുകൊണ്ടാണ് ആദ്യം പണ്ഡിതോ മേധാവി എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളവന് മാത്രമേ ഗുരുവിന്റെ സാമീപ്യവും ഗുരുവിന്റെ സഹായവും കൊണ്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഗുരുവിന്റെ സമീപത്തിൽ വന്നു, ഗുരുവിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുത്തൻ രക്ഷപ്പെടണമെന്നില്ല. അവനീ പറയുന്ന യോഗ്യതകളിലൂടെ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ പറയുന്ന മനസ്സിലാക്കാനും ആ വഴിക്ക് പോകുന്നതിനുമുള്ള ശേഷി ഇല്ലാത്തവനാണെങ്കിൽ ഗുരുവിനെ കണ്ടെത്തിയുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. എനിക്കൊരു സന്യാസിയെ കണ്ടു, 80 വയസ്സായ ആളാണ്. അദ്ദേഹം ജീവിത വളരെ ചെറുപ്പകാലത്തിലെ നാടുവിട്ട് പോയി വളരെ വർഷങ്ങളോളം നേപ്പാള്, തിബത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹിമാലയത്തിലൊക്കെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അപ്പോൾ എന്തിനാണ്, ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നാണ്. വളരെ കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഈ അവിടെയൊക്കെ സഞ്ചരിച്ച് മഞ്ഞിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച പറയും. അങ്ങനെ അവസാനം ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ജീവിതമൊക്കെ കടന്നുപോയി, ഇനി മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവകാലം മുഴുവൻ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നു, എന്നിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ ആത്മഗതമായി പറഞ്ഞു, ഈ നടന്ന യാത്രയിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ കണ്ടിരിക്കും, പക്ഷേ അവരെയൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് സംഭവിച്ചിരിക്കാം. വാസ്തവത്തിൽ ഗുരുവിനെ കണ്ടെത്താത്തതുകൊണ്ടല്ല, ഗുരുക്കന്മാരൊരുപാട് പേരെ കണ്ടെത്തി, പക്ഷെ അവരെയൊന്നും ഗുരുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ജീവിതം കഴിഞ്ഞുപോയി. അപ്പൊ ഇനിയിപ്പോ അടുത്ത ജന്മത്തിലായിരിക്കും ഇനി ബാക്കി അന്വേഷണം എന്തായാലും വ്യർത്ഥമാകത്തില്ല. അപ്പോൾ ഗുരുവിനെ അന്വേഷിച്ചാൽ തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നുവരില്ല, കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നുവരില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ അത് ഉപയോഗിക്കാനുള്ള യോഗ്യത വേണമെന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്. പണ്ഡിതോ മേധാവി എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രുതി തന്നെ അത് അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ അദ്വൈത സിദ്ധാന്തത്തിൽ തർക്കത്തെ സഹായമായി സ്വീകരിക്കുന്നതിൽ ദോഷമില്ല എന്നാണ്. ധർമ്മജിജ്ഞാസായമിവ ശ്രുത്യാതെ ഏവ പ്രമാണം ബ്രഹ്മജിജ്ഞാസായ ഹിന്ദു ശ്രുത്യാതയോ അനുഭവാദേശ യഥാസംഭവം ഇഹ പ്രമാണം. ധർമ്മജിജ്ഞാസയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രുതി മാത്രമേ ഉള്ളൂ പ്രമാണമായിട്ട്, വേറൊന്നും പ്രമാണമായിട്ട് സ്വീകരിക്കാൻ വയ്യ. അനുമാനാദികളൊന്നും അവിടെ, കാരണം അതീന്ദ്രിയമായ ഒരു വിഷയമാണ്. അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രുതി അല്ലാതെ വേറെ ഒരു തരത്തിലും അറിയാൻ നിവൃത്തിയില്ല, അതിനെ അന്വേഷിക്കുന്നതാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ യാഗം, അല്ലെങ്കിൽ യാഗത്തിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങൾ, അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിന് പ്രമാണമായിട്ട് ശ്രുതിയെ, വേദത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ധർമ്മജിജ്ഞാസ ധർമ്മജിജ്ഞാസയിൽ എന്നതുപോലെ ശ്രുത്യാദേ ഏവ പ്രമാണം ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസയിൽ ശ്രുതി മാത്രമാണ് പ്രമാണം എന്ന് പറയാൻ പറ്റത്തില്ല. ഹിന്ദു ഇവിടെയാണെങ്കിലോ ശ്രുത്യാദയോ അനുഭവാദേശ യഥാസംഭവയുഹ പ്രമാണം. ഇവിടെയാണെങ്കിൽ ശ്രുതി ശ്രുതി ശ്രവണം മനനം നിധ്യാസനം ഇത് മാത്രമല്ല ഇവിടെ അനുഭവാദേശ അനുഭവമുണ്ട്. അനുഭവം തുടങ്ങിയവയും എന്താണ് യഥാസംഭവം ഇഹ പ്രമാണം. ഏത് സന്ദർഭത്തിൽ യോജിക്കുമോ ആ രീതിയിൽ അതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കാം. ഇവിടെ അനുഭവം പ്രമാണമാണ്. ഈ ആ ധർമ്മവും ബ്രഹ്മവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ധർമ്മം എന്ന് പറയുന്നത് യാഗമായാലും ശരി അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പുണ്യമായാലും ശരി, ആ പുണ്യം നമുക്ക് പ്രത്യക്ഷമല്ല. അതുകൊണ്ട് അനുഭവത്തെ അവിടെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് യാഗം ചെയ്യുക, യാഗം ചെയ്തതിന് ശേഷം അന്ധകരണത്തിൽ പുണ്യം ഉണ്ടാവുന്നു, ആ പുണ്യം നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റത്തില്ല. പുണ്യത്തിന്റെ ഫലത്തെ നമുക്കറിയാൻ പറ്റും സുഖാനുഭവത്തിലൂടെ. പുണ്യം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അനുഭവം പ്രമാണമാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ് പ്രമാണം. അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർവോഹി ആത്മാ അസ്തിത്വം പ്രത്യേകി ഇതെല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ സൂത്രത്തിൽ. അനുഭവ അവസാനത്വാ ഭൂതവസ്തു വിഷയത്വാച്ച ബ്രഹ്മജ്ഞാനസ്യ. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അനുഭവ അവസാനമാണ്, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അപരോക്ഷമായ അനുഭവത്തിലാണ് ഈ ബ്രഹ്മജ്ഞാനം അവസാനിക്കുന്നത്. അനുഭവത്തിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ശ്രുതിയിൽ നിന്നാണ്, ശ്രുതി വാക്യങ്ങളിൽ നിന്ന്. ആ അനുഭവം നമുക്ക് പരോക്ഷമായിട്ട് അനുഭവപ്പെടുന്നു, പ്രത്യക്ഷമല്ല എന്ന അനുഭവമാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നു? അനുഭവത്തിൽ അവസാനിക്കുന്നു. പരോക്ഷമായ ജ്ഞാനത്തിൽ തുടങ്ങി അപരോക്ഷമായ ജ്ഞാനത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അനുഭവം പ്രമാണമാണ്. അല്ല, വേദത്തിൽ പറയുന്നു അതുകൊണ്ട് ബ്രഹ്മമുണ്ടെന്നല്ല പറയുന്നു. ബ്രഹ്മം തന്റെ സ്വരൂപമാണ്, തന്റെ അനുഭവമാണ്. അത് അപരോക്ഷമായ അനുഭൂതിയാണ്. അപ്പൊ ആ അനുഭവത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പുണ്യത്തെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത. ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. ഇവിടെ അനുഭവമുണ്ട്, മറ്റിടത്ത് അനുഭവമില്ല. അനുഭവ അവസാനത്വ ഭൂതവസ്തു വിഷയത്വ സത്യവസ്തുവാണ് ഇതിന്റെ വിഷയം. ഈ ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഭൂതവസ്തു സത്യവസ്തുവാണ്. സത്യവസ്തുവാണ് ഇതിന്റെ വിഷയം എന്നുള്ളതും മറ്റേ അങ്ങനെയല്ല. പുണ്യമാണ് അതിന്റെ വിഷയം, സത്യമില്ല, നശിച്ചു പോകുന്നതാണ്. പുണ്യം ആർജിച്ച് അനുഭവിച്ച് നശിച്ചു പോകും. ഇവിടെ അങ്ങനെ ആർജിക്കുന്നത് അനുഭവിച്ച് നശിക്കുന്നതല്ല, നിത്യമായിരിക്കുന്ന വസ്തുവാണ് ഇവിടെ ബ്രഹ്മം. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വിഷയം എന്താണ്? അത് നിത്യമായ വസ്തുവാണ്, പരമാത്മ വസ്തുവാണ്, നശിക്കുന്നതല്ല. അതുകൊണ്ട് ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും വേറെ വേറെയാണെന്ന്. കർത്തവ്യേഹി വിഷയേ അനുഭവാപേക്ഷ അസ്ഥീരി ന അനുഭവാപേക്ഷ അസ്ഥീരി ശ്രുത്യാദീനാം ഏവ പ്രാമാണ്യം സ്യാത് പുരുഷാധീന ആത്മലാഭത്വാച്ച കർത്തവ്യസ്. കർത്തവ്യേഹി വിഷയേ, കർത്തവ്യമായ വിഷയം എന്ന് പറയുന്നത് ഇവിടെ യാഗവും മറ്റുമാണ്. അതൊരു വ്യക്തി ചെയ്യേണ്ടതാണ്. അതിലെന്താണ്? ന അനുഭവ അപേക്ഷ അസ്ഥി, അവിടെ അനുഭവത്തിന്റെ ആവശ്യമുണ്ട്. യാഗത്തെക്കുറിച്ച് കേട്ടു, യാഗം അനുഷ്ഠിക്കുന്നു, അവിടെ നമുക്ക് അനുഭവത്തിന്റെ ആവശ്യമില്ല. ശ്രുതിയിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ മതി, ഇന്ന ഇന്നതാണ് കേട്ടുകഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നയാളിന് അതിന്റെ മുൻ അനുഭവത്തിന്റെ ആവശ്യമില്ല. അയാൾ കേട്ടിട്ട് അത് ചെയ്യുന്നു, ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു. അതിന്റെ ഫലം ഒരിക്കലും അനുഭവത്തിൽ വരുന്നതുമില്ല. പുണ്യം പ്രത്യക്ഷ അനുഭവത്തിന് അത് വിഷയമാകുന്നില്ല. അതുകൊണ്ടാണ് കർത്തവ്യമായ വിഷയങ്ങളിൽ യാഗാദികളിൽ അനുഭവത്തിന്റെ അപേക്ഷയില്ല, ഇവിടെ അനുഭവം ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ശ്രുത്യാദീനമേവ പ്രാമാണ്യം. യാഗത്തിലും മറ്റ് ശ്രുതി മാത്രമേ പ്രമാണമായിട്ടുള്ളൂ. ശ്രുതി പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു, അല്ലാതെ അതിന് വേറെ പ്രമാണമില്ല. പ്രാമാണ്യം സ്യാത് പുരുഷ അധീന ആത്മലാഭത്വ കർത്തവ്യ. കർത്തവ്യം എന്ന് പറഞ്ഞാൽ യാഗാദികൾ പുരുഷാധീനമാണ്, ചെയ്യുന്ന വ്യക്തിക്ക് അധീനമാണ് അതിന്റെ ആത്മലാഭം എന്ന് വെച്ചാൽ, അതിന്റെ ആത്മാ എന്ന് വെച്ചാൽ വസ്തുലാഭം, പദാർത്ഥം വസ്തു എന്നാണ് ആത്മശബ്ദത്തിന്റെ അർത്ഥം. ആത്മലാഭം, ആ വസ്തു സിദ്ധിക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. യാഗം എന്ന് പറയുന്ന ഒന്ന് സിദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. യാഗം ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ യാഗം നിഷ്പന്നമാകുന്നു. അപ്പൊ ആ വസ്തുവിന്റെ സ്വരൂപലാഭം എന്ന് പറയുന്നത് പ്രവൃത്തിക്ക് അധീനമാണ്. ആ വ്യക്തി പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ യാഗമില്ല. ദേവതയെ ഉദ്ദേശിച്ച് ഹവിസിനെ അഗ്നിയിൽ അർപ്പിക്കുന്നതാണ് യാഗം. ആ യാഗം നമ്മൾ പ്രവർത്തിച്ചാലേ ഉള്ളൂ, പ്രവർത്തിച്ചില്ലെങ്കിൽ ഇല്ല. അപ്പൊ യാഗം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ഒരു വസ്തു സിദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. ബ്രഹ്മം അതുപോലെയല്ല, ആരുടെയെങ്കിലും പ്രവൃത്തിയിലൂടെ സിദ്ധിക്കുന്ന ഒന്നല്ല എന്നർത്ഥം. പിന്നെ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ്? കർത്തും അകർത്തും അന്യഥാവാ കർത്തും ശക്യം ലൗകികം വൈദികം ച കർമ്മം. കർമ്മം രണ്ടു തരത്തിലുണ്ട്, വൈദികവും ലൗകികവും. ഇവിടെ മുഖ്യമായ കർമ്മം വൈദികമാണ്, അപ്രധാനമായിരിക്കുന്നതാണ് ലൗകികം. ഈ കർമ്മങ്ങളെല്ലാം തന്നെ എന്താണ്? അതിനൊരു പ്രത്യേകതയുണ്ട്. കർത്തും ചെയ്യാൻ പറ്റും, അകർത്തും ചെയ്യാതിരിക്കാം, അന്യഥാവാ കർത്തും മറുപ്രകാരത്തിൽ ചെയ്യാം, എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന് വിപരീതമായ ക്രമത്തിൽ ചെയ്യാം. സഖ്യം ലൗകികം വൈദികം ച കർമ്മം, ലൗകികവും വൈദികവുമായിട്ടുള്ള കർമ്മങ്ങളുടെ എല്ലാ സ്വരൂപവും ഇതാണ്. നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം. ഇപ്പൊ അഗ്നിഹോത്രം ചെയ്യുന്നു, ചെയ്യണമെന്ന് ഒരാൾ സങ്കല്പിച്ച് അയാൾ അതിന്റെ സംഭാരങ്ങളെല്ലാം ഒരുക്കി അയാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാതിരിക്കാം. ഇനി ചെയ്യുന്നത് അതിന്റെ കർമ്മങ്ങൾ മാറ്റിയോ തിരിച്ചോ മറിച്ചോ എല്ലാം ചെയ്യാം. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ഉദാഹരണം കൊടുക്കുന്നു. യഥാ അശ്വിന ഗച്ഛതി പദ്ഭ്യാം അന്യഥാവ പറയും. ഇപ്പോ സഞ്ചരിക്കുക, അതൊരു ലൗകിക കർമ്മമാണ്. നടക്കുക എന്ന് പറയുന്നു, യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അശ്വിന ഗച്ഛതി കുതിരയിൽ പോകാം, പദ്ഭ്യാം നടന്നു പോകാം, അന്യഥാ മറ്റേതെങ്കിലും പ്രകാരത്തിൽ പോകാം. അപ്പൊ നടക്കുക എന്ന് പറയുന്ന ഒരു ലൗകിക പ്രവൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നതിനും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നവാ ഗച്ഛതി, അല്ലെങ്കിൽ പോകാതിരിക്കാം, യാത്ര ചെയ്യാതിരിക്കാം ആണ് കർത്തും അകർത്തും അന്യഥാകർത്തും. എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്തിനാണ് ധരിച്ചിരിക്കുന്നത് ജ്ഞാനമെന്ന്. ആ നമ്മൾ ധരിക്കുന്ന ആ ധാരണകളെ മാറ്റാൻ വേണ്ടി പറയുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രവൃത്തിയല്ല ജ്ഞാനമെന്ന് പറയുന്നത്. ഇത് ലൗകിക കർമ്മത്തിന് ഉദാഹരണം കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വൈദിക കർമ്മത്തിന് ഉദാഹരണം കൊടുക്കുന്നു. തഥാ അതിരാത്രി ഷോഡശിനും ഗൃണാദി ന അതിരാത്രി ഷോഡശിനും ഗൃണാദി ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി ഇതി. അത് തന്നെ അതിരാത്രം എന്ന് പറയുന്ന കർമ്മത്തിൽ സോമരസം വയ്ക്കുന്ന ഒരു പാത്രം, സോമരസം കുടിക്കാൻ വേണ്ടി അതെടുത്ത് വയ്ക്കുന്ന പാത്രത്തിന്റെ പേരാണ് ഷോഡശി. അപ്പൊ അതിനെ ഷോഡശി ഗ്രഹണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതുകൊണ്ട് ആ ഷോഡശി ഗ്രഹണം എന്ന് പറയുന്ന ചടങ്ങിലൂടെ ഷോഡശിയെ സംസ്കരിച്ച് അതിലൂടെ അദൃഷ്ടമുണ്ടായി സ്വർഗത്ത് പോകുന്നതിന് അത് അതിൽ നിന്ന് അപൂർവം ഉണ്ടാവുന്നു എന്നാണ് മീമാംസകന്മാരുടെ അഭിപ്രായം. അതിനുവേണ്ടി പറയുന്ന ഒരു കർമ്മമാണ് അതിരാത്രി ഷോഡശനം ഗ്രണ്ണാദി എന്ന് വെച്ചാൽ അതിരാത്ര എന്ന് പറയുന്ന കർമ്മത്തിൽ ഷോഡശിയെ ഗ്രഹിക്കണം. ഇതൊരു വികല്പമാണ്. എന്നാ അതിരാത്രി ഷോഡശനം ഗ്രണ്ണാദി, അത് ചെയ്യരുതെന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് അതൊരു കർമ്മമാണ്, അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണം കൊടുത്തതാണ്. അതിരാത്രത്തിൽ ഈ ഷോഡശി ഗ്രഹണം ആകാം, ഷോഡശി ഗ്രഹണം ചെയ്യാതെയും ഇരിക്കാം. ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി, അതുപോലെ തന്നെ ഉദിക്കുന്നതിന് മുമ്പ് ഹോമം ചെയ്യാം, ഉദിച്ചതിന് ശേഷം ഹോമം ചെയ്യാം. ഇതെല്ലാം വൈദിക കർമ്മങ്ങളുടെ ഭാഗമായി വരുന്നതാണ് ജ്യോതിഷോമത്തിനും മറ്റും. ഇതിവിടെ പറയുന്നത് ഇങ്ങനെ കർമ്മങ്ങളിൽ വികല്പമുണ്ട്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. വൈദികമായ കർമ്മത്തിൽ പോലും, ലൗകികമായ കർമ്മത്തിൽ പിന്നെ നമുക്ക് പ്രത്യക്ഷമാണ് നടക്കുന്ന ഉദാഹരണം പറഞ്ഞു. വൈദിക കർമ്മത്തിലും ഇതുണ്ട്, ഒരു കർമ്മത്തെ നമുക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാമെന്നുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ വിധി പ്രതിഷേധ അത്ര അർത്ഥവന്തഹസ്യ വൈദിക കർമ്മത്തിൽ എന്താണോ വിധി, അഗ്നിഹോത്രം ജുഹൂയാ അഗ്നിഹോത്രം ചെയ്യണം, വിധിയാണ്. നിഷേധം എന്ന കളഞ്ചം ഭക്ഷയേ, ഉള്ളി ഭക്ഷിക്കരുത്, വേദത്തെ വിധിച്ചിരിക്കുകയാണ്. അഗ്നിഹോത്രം ജുഹുയാ അഗ്നിഹോത്രം ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുണ്യം ഉണ്ടാവും. കളഞ്ചം എന്ന ഭക്ഷയേ, ഉള്ളി ഭക്ഷിക്കരുത്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ്, പാപം ഉണ്ടാകും, അനർത്ഥത്തെ ഉണ്ടാക്കും. ഇത് ഒന്ന് വിധി, മറ്റൊന്ന് നിഷേധം. ഇതെല്ലാം അർത്ഥവത്താണ്. ഇത് വിധിയെ അനുസരിക്കുന്നവന് പുണ്യം ഉണ്ടാകുന്നു, നിഷേധിക്കുന്നവന് പാപം ഉണ്ടാകുന്നു. ഇതാണ് വൈദികമായ സിദ്ധാന്തം. ഇതെല്ലാം അർത്ഥവത്താണ്, പ്രയോജനമുള്ളതാണ്, പുരുഷാർത്ഥ സാധകമാണ്. വിധി അനുസരിച്ചു കഴിഞ്ഞാൽ പുരുഷാർത്ഥം, ധർമ്മാർത്ഥ കാമമോക്ഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. നിഷേധിച്ചു കഴിഞ്ഞാൽ അനർത്ഥമാണ് ഫലം, നരക അനുഭവം വരെയുള്ള ഫലങ്ങൾ ഉണ്ടാവും എന്നിങ്ങനെ ശാസ്ത്രത്തിൽ വിധിയും നിഷേധം കൊണ്ട് ഇതെല്ലാം അർത്ഥവത്താണ്. അതുപോലെ വികല്പങ്ങൾ, ഉത്സർഗങ്ങൾ, അപവാദങ്ങൾ, വികല്പത്തിനാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്. ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി, അത് ഒന്ന് ചെയ്യാം ചെയ്യാതിരിക്കാം, അത് വികല്പം. ഉത്സർഗം മാഹിംസ്യാ സർവഭൂതാനി, ഒരു പ്രാണികളെയും കൊല്ലരുത്, അത് ഉത്സർഗം, സാമാന്യ വിധിയാണ്. വേദത്തിൽ പറയുന്നു ഒരു പ്രാണികളെയും കൊല്ലരുത്. അതിന്റെ അപവാദം വരുന്നു എന്താണ്? പശുവിൻ ആലധേത, യാഗത്തിൽ ആടിനെ കൊല്ലാം എന്ന് പറയുന്നു. യാഗത്തിലാകാം എന്ന് പറയുന്നത് അതിന്റെ അപവാദം. സാമാന്യമായി വിധിച്ചിരിക്കുന്നു ഒന്നിനെയും കൊല്ലരുത്, ഒരു പ്രാണിയും ഹിംസിക്കരുത്. പക്ഷെ യാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കൊല്ലാം എന്ന് പറയുന്നു. പശുവിൻ ആലധേത എന്ന് പറയുന്നു. അപ്പോ ഇതെല്ലാം വേദത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വികല്പങ്ങളുണ്ട്, ഉത്സർഗമുണ്ട്, അപവാദങ്ങളുണ്ട് എന്നാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി? കർമ്മത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്നാണ്. വൈദിക കർമ്മങ്ങളെ സംബന്ധിക്കുന്നതാണ് ഈ വികല്പം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. സാമാന്യമായ വിധികൾ, ഉത്സർഗം, അതിന് വരുന്ന ഭേദഗതി, അതാണ് അപവാദം എന്ന് പറയുന്നത്. സാമാന്യ ഒരു നിയമം പറഞ്ഞതിന് ശേഷം അതിനെന്തെങ്കിലും ഒരു ഭേദഗതി വന്നാൽ അതിന് അപവാദം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം എന്താണ്? കർമ്മകാന്ഡത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് ഇതുപോലെ ഒന്നുമല്ല എന്നാണ്. നതു വസ്തു ഏവം നൈവം അസ്ഥി നാസ്തിരിവ വികല്പ്യതയെ. അതേസമയം ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വികല്പങ്ങളൊന്നും പറ്റത്തില്ല. വസ്തു ഏവം, ഈ വസ്തു ഇപ്രകാരമാണ്, നൈവം ഇപ്രകാരമല്ല, ഉണ്ട് ഇല്ല, ഈ തരത്തിലൊന്നും ഉള്ള വികല്പം ഈ ബ്രഹ്മവസ്തുവിൽ സാധ്യമല്ല. ബ്രഹ്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, ആത്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു തരത്തിലുള്ള വികല്പങ്ങളും അവിടെ വരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? വികല്പനാസ്തു പുരുഷ ബുദ്ധിയപേക്ഷ, മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ വികല്പങ്ങളെല്ലാം വരുന്നത്. പുരുഷനെന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്, ആണെന്നുള്ള അർത്ഥമല്ല. പുരുഷ ബുദ്ധി അപേക്ഷയാണ്, അതായത് ജീവന്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ വികല്പനകളെല്ലാം. അങ്ങനെയാകാം, ഇങ്ങനെയാകാം, മറ്റൊരു തരത്തിലാകാം, അത് നമ്മളെ ബുദ്ധി അപേക്ഷിച്ച് വരുന്നതാണ്. ന വസ്തു യാഥാത്മ്യജ്ഞാനം പുരുഷ ബുദ്ധി അപേക്ഷ, ഇതാണ് പറഞ്ഞു വന്നതിന്റെ താല്പര്യം. ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നത് ഒരിക്കലും ജീവന്റെ ബുദ്ധിക്ക് അനുസരിച്ചല്ല, ബുദ്ധിക്ക് അധീനമായിട്ടല്ല എന്നാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുണ്ടാകുന്നതല്ല, ബുദ്ധിക്ക് അധീനമായിട്ടുണ്ടാകുന്നതല്ല എന്നാണ്. അതാണ് ന വസ്തു യാഥാത്മ്യജ്ഞാനം, ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം പുരുഷ ബുദ്ധി അപേക്ഷ, അത് പുരുഷന്റെ ബുദ്ധിക്ക് അധീനമല്ല. കിന്തറി പിന്നെ എങ്ങനെയാണ്? വസ്തു തന്ത്രമേവ, വസ്തു അധീനമാണത്. വസ്തു തന്ത്രം എന്ന് വെച്ചാൽ അധീനം എന്നർത്ഥം, വസ്തുവിന് അധീനമാണത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനം അതെപ്പോഴും ആ വസ്തുവിന് അധീനമായിട്ടായിരിക്കും ഉണ്ടാകുന്ന എന്നർത്ഥം. അത് എന്ന് പറഞ്ഞാൽ ആ വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനം. ആ വസ്തുവിനെ മറ്റേതെങ്കിലും തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനമാകത്തില്ല. അതാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത്, അല്ല ബുദ്ധി തന്ത്രമല്ല എന്നർത്ഥം. ബുദ്ധിക്ക് അധീനമായ ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ അത് സംശയമാകാം, ഭ്രമമാകാം. പക്ഷേ വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നതെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമായിരിക്കും. അതിനാണ് വസ്തുതന്ത്രം, വസ്തു അധീനം എന്ന് പറയുന്നത്. പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണെന്ന ഒരറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രമാണ് ജ്ഞാനം. അതായത് വസ്തു എങ്ങനെ അതിനനുസരിച്ച് എനിക്ക് അറിവുണ്ടായി, അപ്പോൾ അതിനെ വസ്തുതന്ത്രമായ ജ്ഞാനം എന്ന് പറയും. അതേസമയം എന്റെ ബുദ്ധിയിൽ എനിക്ക് പുസ്തകത്തെ കണ്ടിട്ട് മറ്റെന്തോ ആണെന്ന്, ഇത് തുണിയാണെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അതെന്തായി? ബുദ്ധിതന്ത്രമായി. എന്റെ ബുദ്ധിക്ക് അധീനമായ ജ്ഞാനം ഉണ്ടായി, വസ്തുവിനനുസരിച്ചല്ല ജ്ഞാനം ഉണ്ടായി. എന്റെ ബുദ്ധിയിലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ വെളിച്ചക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളുടെ ശേഷിക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് സാന്നിധ്യമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ വസ്തുവിന് മറ്റേതെങ്കിലും വസ്തുവിനോടുള്ള അത്യധികമായ സാദൃശ്യം കൊണ്ടോ, എന്റെ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് ഈ വസ്തുവിനെ കുറിച്ച് എനിക്കുണ്ടായ ജ്ഞാനം ആണ് പുസ്തകത്തെ കണ്ടപ്പോൾ അത് തുണിയാണോ എന്ന് സംശയം തോന്നി, അല്ലെങ്കിൽ തുണിയാണെന്ന് തോന്നി. ഇതെല്ലാം എന്താണ്? ബുദ്ധി അധീനമാണ്, പുരുഷാധീനമാണ്, ആ ജീവൻ അധീനമായി ഉണ്ടാകുന്ന ജ്ഞാനമാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് യഥാർത്ഥ ജ്ഞാനമായിരിക്കത്തില്ല എന്നാണ്. ഉദാഹരണം പറയുന്നു, നഹി സ്ഥാണു ഏകസ്മിൻ സ്ഥാണുർവ പുരുഷോ അന്യോ വേദി തത്വജ്ഞാനം ഭവതി. ഒരു തൂണിനെ കണ്ട്, സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണാണ്, അതിനെ കണ്ടിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം സ്ഥാണുർവ പുരുഷോവ, ഇത് തൂണാണോ അതോ മനുഷ്യനാണോ അന്യോവ മറ്റെന്തെങ്കിലുമാണോ എന്നുണ്ടായിരുന്ന ഈ ജ്ഞാനം എന്താണ്? തത്വജ്ഞാനമല്ല, യഥാർത്ഥ ജ്ഞാനമല്ല. തത്വജ്ഞാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനം. ഈ തത്വജ്ഞാനമല്ല എന്നാണ്, യഥാർത്ഥ ജ്ഞാനമല്ല എന്നാണ്.
0: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: சதாசிவசமாரம்பாம் சங்கராச்சாரிய மத்யமா.

രണ്ടാനികത്തിൻ്റെ മന്ത്രം മുതൽ പറയുന്നത് പ്രാണന്റെ ശ്രേഷ്ഠതയാണ്. മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് പ്രാണൻ ശ്രേഷ്ഠമാണ്. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനെ ആശ്രയിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാണൻ ശ്രേഷ്ഠമാണ് എന്ന് പ്രാണനെ ഉപാസിക്കുന്നു. ഇത് ഉപാസന പ്രകരണമാണ്. അപ്പോൾ പ്രാണൻ ഉപാസിക്കുന്നതിന് വേണ്ടി പ്രാണന്റെ മഹത്വത്തെ ഉപാസിക്കുന്നു, പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുന്നു. പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുമ്പോൾ മറ്റുള്ള ഇന്ദ്രിയങ്ങളുമായി താരതമ്യപ്പെടുത്തി അതെല്ലാം പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. സേഥ അസ്മാനം എരുത്വാ ലോഷ്ടോ വിധ്വംസിദേവം ഹേവ വിധ്വംസമാന വിശ്വഞ്ചു വിനേശുഹു. അപ്പോൾ ദേവന്മാര് അസുരന്മാരും തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടായിരുന്നു. അതിൽ ദേവന്മാർക്ക് എങ്ങനെ വിജയമുണ്ടായി? ഒരു പ്രാണനെ ഉപാസിച്ചുകൊണ്ട്. അപ്പോൾ പ്രാണനെ പാപമുള്ളതാക്കാൻ ദേവന്മാർ ശ്രമിച്ചു, പക്ഷേ ദേവന്മാർ പരാജയപ്പെട്ടതേ ഉള്ളൂ. കാരണം പ്രാണൻ ശ്രേഷ്ഠമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ പ്രാണന്റെ ഓരോ മഹത്വത്തെ കുറിച്ച് പറയുന്നു, ഓരോ വിശേഷതയെക്കുറിച്ച് പറയുന്നു. അത് എട്ടാമത്തെ മന്ത്രം. ദേഹ ഊചുഹു കൊനുസു അഭൂ യോന ഇത്ഥം അസക്തേതി യം ആസ്യ അന്തരിതി സോ ആയാസ്യ അങ്കിരസോ അങ്കാനാം ഹിരസഹ. ആയാസ്യം എന്ന് പറയുന്നു, അങ്കിരസം എന്നതിനെ പറയുന്നു. പ്രാണൻ എന്തുകൊണ്ട്? ഇത് അംഗങ്ങളുടെ എല്ലാം രസമാണ്, സർവഭൂതങ്ങളുടെ രസമാണ്, സർവ ഇന്ദ്രിയങ്ങളുടെ സാരമാണ്, അതിലെല്ലാം ശ്രേഷ്ഠമാണ്. അങ്ങനെ ഓരോ മന്ത്രങ്ങളിലൂടെയും പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുകയാണ്. സവ യശ ദേവത ദൂർ നാമ ദൂരം ഹ്യസ്യാമൃത്യു ദൂരം ഹവ അസ്മാൻ മൃത്യുർഭവതി ഏവം വേദ. ഈ പ്രാണൻ മറ്റൊരു പേരാണ് ദൂർ. എന്തുകൊണ്ട്? മൃത്യു പ്രാണനിൽ നിന്നും ദൂരെയാണ്. പ്രാണൻ മൃത്യു സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആരാണോ പ്രാണൻ ഉപാസിക്കുന്നവൻ നിന്നും മൃത്യു അകലെയാണ്. കാരണം അവന് പ്രജാപതിത്വ പ്രാപ്തിയാണ്. മുമ്പ് പറഞ്ഞു അവന് മൃത്യുവില്ല. സവ യേശ ദേവത ഏതാസാം ദേവതാനാം പാത്മാനം മൃത്യും അപഹത്യ എത്ര ആസാം ദിശാം അന്ധ തദ്ഗമയാഞ്ചകാര എതാസാം പാത്മനോ വിന്യത് തസ്മാം ന ജനമിയാദ് നാന്തമിയാ നേത് പാത്മാനം മൃത്യു അന്നോവായാനീതി. പറയുന്നു ഇന്ദ്രിയങ്ങൾ ഈ പ്രാണനെ ആശ്രയിച്ചതുകൊണ്ട് മൃത്യുവിന് അപ്പുറം എത്തിച്ചേരും. ഇതിന് വിരുദ്ധമായി ആചരിക്കുന്നവൻ അവൻ മൃത്യുവിനെ പ്രാപിക്കുന്നു. പ്രാണനെ ആശ്രയിക്കുന്നവൻ മൃത്യുവിന് ഉപരി ആകുന്നു. സവാഹേഷ ദേവത ഏതാസാം ദേവതാനാം ആത്മാനം മൃത്യും അപഹത്യ അധേന മൃത്യും അത്യപഹത്. ഈ പ്രാണൻ എന്ത് ചെയ്തു? വാഗാദി ദേവതകളുടെ പാപമാകുന്ന മൃത്യുവിനെ ഇല്ലാതാക്കി. അങ്ങോട്ട് പറയുന്നു, അങ്ങനെ അവരെല്ലാം അതാത് ദേവതകൾ അതാത് ഇന്ദ്രിയങ്ങൾ അതാത് ദേവതാഭാവത്തെ പ്രാപിച്ചു പ്രാണോപാസന കൊണ്ട്. സവൈ വാചം ഏവ പ്രഥമം

അതുപോലെ തന്നെ പ്രാണനാഗ്രഹണേന്ദ്രിയത്തെയും അതിൻ്റെ ദേവതാരൂപത്തിലാക്കി അതിനെ ഉപാസിച്ചവരെ എന്ന ഓരോ ഇന്ദ്രിയങ്ങളെ കുറിച്ചും പറയുന്നു. അത് അതിൻ്റെ ദേവതാഭാവത്തെ പ്രവർത്തിച്ചു എന്നും അത് ചക്ഷുരത്യവഹത് തദ്യത മൃത്യു അത്യമുച്ഛ്യത സ ആദിത്യോഭവൻ സ്വ അസോ ആദിത്യ പരേണ മൃത്യു അതിക്രാന്തസ്തപതി. അതുപോലെ തന്നെ ചക്ഷുരേന്ദ്രിയത്തെ അതിൻ്റെ അധ്യാത്മഭാവത്തിൽ അതായത് ദേവതാഭാവത്തിലെത്തിച്ചു, ആദിദൈവിക ഭാവത്തിലെത്തിച്ചു, എന്നാണ് ആദിത്യ ദേവതാഭാവത്തിലെത്തിച്ചു. അത് ശ്രോത്രം അത്യവഹൻ തദ്യതാമൃത്യം അത്യമുച്ഛ്യത സ ദിശോ അഭവൻ തായിമാദിശ പരേണ മൃത്യു അതിക്രാന്ത. ശ്രോത്രത്തിൻ്റെ പരിച്ഛിന്ന ഭാവത്തെ വിട്ടിട്ട് ആ ശ്രോത്രേന്ദ്രിയം അതിൻ്റെ അതിദൈവ ഭാവത്തെ പ്രാപിച്ചു, ദിഗ്രൂപത്തെ ദിഗ്ദേവതാരൂപത്തെ പ്രാപിച്ചു. അത് മനോ അത്യഹ തദ്യതാ മൃത്യു അത്യമുച്ഛ്യത സ ചന്ദ്രമാഭവൻ സോസു ചന്ദ്ര പരേണ മൃത്യു അതിക്രാന്തോ ഭാത്തി ഏവം ഹവാനമേഷാ ദേവത മൃത്യു അതിവഹതി ഏനം വേദ. അപ്പോ പ്രാണന ഉപാസിച്ച ഇന്ദ്രിയങ്ങൾ എല്ലാം അവരവരുടെ ആധ്യാത്മികമായ പരിച്ഛിന്ന ഭാവത്തെ വിട്ടിട്ട് അതായത് അതിദേവത ഭാവത്തെ പ്രാപിച്ചു. അതുപോലെ മൃത്യുവിനെ ഉപാസിക്കുന്നവൻ പ്രജാപതിത്വ ഭാവത്തെ പ്രാപിക്കുന്നു. അധാത്മനേ അന്നാദ്യം ആഗായി കിഞ്ചാന്നമദ്യതേ അനേനൈവ അദ്യതേ ഇഹ പ്രതിഷ്ഠതി. തേ ദേവ അബ്രുവൻ ഏതാവദ്വാ ഇതം സർവം യദന്നം തദ് ആത്മനേ ആകാശീ അനുനു അസ്മിൻ അന്ന ആഭജസ്യേതി ദേവൈമാ അഭിസംവിശതേതി തഥേതി തം സമന്ദം പരിണ്യവിശന്ത തസ്മാദ്യതനേന അന്നമത്തി തേനേതാ സ്തൃപ്യന്തി ഏവം ഹവാ ഏനം സ്വ അഭിസംവിശന്തി ഭർത്താ സ്വാനം ശ്രേഷ്ഠ പുര ഏതാ ഭവതി അന്നാദോ അധിപരം വേദ യൗഹേവം വിധം സേഷു പ്രതി പ്രതിബുഭൂഷതി സഹേവാനം ഭാര്യേഭ്യോ ഭവതി അഥയ ഏവ ഏതമനുഭവതി യോ വേദം മനു ഭാര്യാൻ ബുഭൂഷതി സഹൈവാനം ഭാര്യേഭ്യോ ഭവതി സു ആയാസി അംഗിരസോ അംഗാനാംഭിരസ പ്രാണോ വാ അംഗാനാന്റെ സഹ പ്രാണോ ഹി വാ അംഗാനന്റെ സഹ തസ്മാസ്മാസ്മാശ്ച അംഗാൻ പ്രാണ ഉക്രാമതി തദ്ദേവ ശുഷ്യതി ഏഷ ഇവ അംഗാനാം രസഃ ഏഷ ഏവ ബൃഹസ്പതി വാഗ്മേ ബൃഹതി തസ്യ ഏഷ പതിഹി തസ്മാത് ബൃഹസ്പതിഹി. ഓരോ സ്ഥലത്തും പ്രാണന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. പ്രാണൻ ശരീരത്തിൽ ജീവനം നിലനിർത്തുന്നതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടാൽ അവിടെ അത് ശുഷ്കിച്ചു പോകുന്നു. ഇങ്ങനെ പ്രാണന്റെ മഹത്വത്തെ പറയുന്നു. അത് ബൃഹസ്പതിയാണ് വാക്പതിയാണ് ഇങ്ങനെ അതിനെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം. ഏഷവു ഏവ ബ്രഹ്മണസ്പതി വാഗ്മേ ബ്രഹ്മ തസ്യേഷപതി തസ്മാത് ബ്രഹ്മണസ്പതി. പ്രാണനെ മറ്റൊരു തരത്തിൽ സ്ഥിതിയാണ്. അത് ബ്രഹ്മണസ്പതിയാണ്. ബ്രഹ്മ എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ പതി ബ്രഹ്മണസ്പതി. ഏഷവു ഏവ സാമ വാഗ്മേ സാമ അമശ്ചേതി തസ്സാമ സാമ്നഃ സാമത്വം യദ്ദേവ സമഃ പ്ലിഷിണാ സമോ മശകേന സമോ നാഗേന സമാ ദേവിസ്ത്രിപരലോകൈ സമോ അനേന സർവേണ തസ്മാദ്മേവ സമാശ്നുതേ സാമ്നഃ സായുജ്യം സലോകതാം യ ഏവം ഏതസ് സാമവേദ. പ്രാണന് മറ്റൊരു പേര് പറയുന്നത് സാമ. എന്തുകൊണ്ട് വാക്ക് സ പ്രാണൻ അമ അങ്ങനെ അതിന് സാമ എന്നൊരു പേര് കിട്ടി. അപ്പൊ സാമത്തെ അങ്ങനെ ഉപാസിക്കുന്നവൻ സായുജ്യം സാലോക്യം തുടങ്ങിയവെല്ലാം പ്രാപിക്കുന്നു. ഏഷവ ഉദ്ഗീത പ്രാണോ വ ഉത്ത് പ്രാണേന ഹി ഇതം സർവം ഉത്തബ്ദം വാഗേവ ഗീഹി ഗീധ ഉച്ച ഗീത ശരി സ ഉദ്ഗീത. അതിൽ പ്രാണൻ ഉത്താണ്, വാക്ക് ഗീതയാണ്.
രണ്ടും കൂടെ

0: ചേരുമ്പോൾ ഉദ്ഗീതം, ഉദ്ഗീത മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് പ്രാണൻ ഉദ്ഗീതമാണ്, പ്രാണനെ സർവാത്മകമായി ചിത്രീകരിക്കുകയാണ്. തദ്ഭാവേ ബ്രഹ്മദത്തശ്ചികിതാനേയോ രാജാനം ഭക്ഷേന്ദുവാച അയന്ത്യസ്യ രാജാ മൂർധാനം വിപാദയതാ യദിദോ ആയാസി അങ്കിരസോ അനേന ഉദഗായതിതി വാചാച്ച കേവസ പ്രാണേന ച ഉദ്ഗായതിതി. ചികിത്താനൻ എന്ന് പറയുന്ന ഋഷിയുടെ മകനായ ബ്രഹ്മദത്തൻ യജ്ഞത്തിൽ സോമത്തെ ഭക്ഷിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഈ പ്രാണനെ ശരിക്ക് ഗ്രഹിക്കാതെ, വാക് സംയുക്തമായ പ്രാണനായി ഗ്രഹിക്കാതെ പ്രാണനെ ഉദ്ഗാനം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ വിപരീത ജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ഗാനം ചെയ്യുന്നവൻ്റെ ശിരസ് പതിച്ചു പോകും. നമുക്ക് പ്രാണനെ പൂർണ്ണരൂപത്തിൽ അറിഞ്ഞ് ഉദ്ഗാനം ചെയ്യണം, സ്തുതിക്കണം, ഉപാസിക്കണം, അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറഞ്ഞു എന്നൊരു ചെറിയ കഥ അവിടെ സൂചിപ്പിക്കുകയാണ്. തസ്യ ഹി ഏതസ്യ നാമനോ യസ്വം വേദഭവതി ഹാസ്യസ്വം തസ്വൈശ്വര ഏവസ്വം തസ്മാത് ആർത്തിജ്യം കരിഷ്യൻ വാജിസ്വരമിച്ചേ തയാ വാചാസുര സമ്പന്നയാ ആർത്തിജ്യം കുര്യാത് തസ്മാത് യജ്ഞേ സ്വരബന്ധം ദദൃക്ഷന്തേവ അഥോ യസ്യ സ്വം ഭവതി ഭവതി ഹാസ്യസ്വം യേമേത സാമ്നഃ സ്വം വേദ തസ്യ ഹേദസ്യ സാമ്നോ ഹേ സുവർണം വേദ ഭവതി ഹാസ്യ സുവർണം തസ്വേശ്വര ഏവ സുവർണം ഭവതി ഹാസ്യ സുവർണം യേമേത സാമ്നഃ സുവർണം വേദ തസ്യ ഹേദസ്യ സാമ്നോ യ പ്രതിഷ്ഠ വേദ പ്രതിഹതിഷ്ഠതി തസ്വീ വാഗേവ പ്രതിഷ്ഠ വാജി ഖൽവേഷ ഏത പ്രാണ പ്രതിഷ്ഠിതോ ഗീയത്തെ അന്ന ഇത്യൂഹൈക ആഹു അഥാദ പവമാനം അഭ്യാരോഹ സവൈ ഖലു പ്രസ്തോത സാമ പ്രസ്തൗതി സയത്ര പ്രസ്തുയാ തദ്ദേതാനി ജപേ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയേതി സ ഏദാഹ അസതോമ സദ്ഗമയേതി മൃത്യുർവാ അസദ സത് അമൃതം മൃത്യോർമ അമൃതംഗമയ അമൃതം മാ കുർവീത കുർവീത്യേവ ഏദദാഹ തമസോമ ജ്യോതിർഗമയേതി മൃത്യുർവൈ തമോ ജ്യോതിരമൃതം മൃത്യോർമ അമൃതംഗമയ അമൃതം മാ കുർവീത്യേവ ഏദദാഹ മൃത്യുർമ അമൃതംഗമയേതി നാത്ര തിരോഹിതമിവ അസ്തി അധയാ നീതരാണി സ്തോത്രാണി യേഷു ആത്മനേ അന്നാദ്യം ആഗായേ തസ്മാത് ഊ തേഷു പരം പ്രണീത എം കാമം കാമയേത തം സ ഏഷ ഏവം വിദുദ്ഗാത ആത്മനേവ യജമാനായ വാ എം കാമം കാമയതേ തം ആഗായിതി തദ്ഹേതം ലോകജിതേവ ന ഹ്യേവ ആലോക്യതായ ആശ അസ്തി യ ഏവം ഏത സാമവേദ. ഇതുവരെ പറഞ്ഞത് പ്രാണോപാസകനെ കുറിച്ചാണ്. അതെങ്ങനെ ഉപാസിക്കണം എന്നുള്ളതാണ് ഇത് ഈ പറയുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്നത്. എന്ന് വെച്ചാൽ പ്രാണന്റെ ഓരോ മഹത്വത്തെ ധ്യാനിക്കുക. അത് പ്രാണോപാസനയ്ക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രാണോപാസകരല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ധ്യാനം എന്നുള്ള നിലയ്ക്കാണ് ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിന് മറ്റെന്തെങ്കിലും വിശേഷമായ അർത്ഥങ്ങളുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അവിടെ ആ പ്രാണോപാസകനുള്ള ജപകർമ്മം, അതാണ് അടുത്ത് വിധിക്കുന്നത്. ഇതിലാണ് പ്രസിദ്ധമായ അസതോമ സപ്തമയ എന്ന് പറയുന്ന മന്ത്രം വരുന്നത്. ഇത് ഉപാസകന് ജപിക്കുന്നതിന് വേണ്ടി. അതും ഉപാസകനെന്ന് പറയുന്നത് ഇത് കർമ്മവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇവിടെ ഉപാസകനായിരിക്കുന്നത് കർമ്മത്തിൻ്റെ യജമാനാണ്. ഒരു കർമ്മത്തിലെ യജമാന ഋത്വികളുമുണ്ട്. കർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഋത്വികൾക്ക് വ്യത്യാസം വരും. ബ്രഹ്മ പ്രസ്തോത ഉദ്ഗാത എന്നെല്ലാം ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടവരാണ് ഋത്വികൾ. അതിൽ സംസ്ഥ ചില മന്ത്രങ്ങൾ അകർത്തിക്കാണ് ചൊല്ലേണ്ടത്. ഉദ്ഗാത അത് ആ ഉദ്ഗാതാവ് ചൊല്ലണം. ചില മന്ത്രങ്ങളെ യജമാനും ചൊല്ലണം. ആ യജമാനം ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. ജപകർമ്മ വിദ്യസ്യതേ എന്ന് പറയുന്നു. ഈ മന്ത്രങ്ങൾ ആ കർമ്മത്തിന്റെ ഭാഗമായി ഈ പ്രാണോപാസന വരുമ്പോൾ അവിടെ യജമാനൻ ഇത് ചൊല്ലണം. അതിവിടെ പറയും വ്യാഖ്യാനത്തിൽ ഇത് ഉപാംശമായിട്ടുണ്ട്, ഉച്ചത്തിൽ ചൊല്ലാനുള്ളതല്ല. യത് വിജ്ഞാനവതോ ജപകർമ്മണ്യധികാര തദ് വിജ്ഞാനം ഉത്തം. ഇവിടെ വിജ്ഞാനം എന്നെല്ലാം പറയുന്നത് ജ്ഞാനം, വിജ്ഞാനം ഏതെല്ലാം ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. ഏതൊരു ഉപാസകനാണോ ജപകർമ്മത്തിൽ അധികാരമുള്ളത് എന്ന് പറഞ്ഞാൽ യജമാനൻ നടത്തും. എല്ലാവർക്കും എല്ലാത്തിനും അധികാരമില്ല. കർത്തുക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ കർത്തുക്കൾ ചെയ്യണം, യജമാനൻ ചെയ്യേണ്ട കാര്യം യജമാനൻ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ അധികാരത്തെ എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള യജമാനന്റെ വിജ്ഞാന ഉപാസനയെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഈ മന്ത്രത്തിലൂടെ ഇതുവരെ തന്നെ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ചൊല്ലിയാൽ മതി. ഇവിടെ ജപകർമ്മത്തെ കുറിച്ച് പറയും, ഉപാംശം എന്ന് പറയും, പുറത്ത് കേൾക്കണമെന്നില്ല, താൻ കേട്ടാൽ മതി. അങ്ങനെ ആ മന്ത്രം അർത്ഥജ്ഞാനത്തോടുകൂടി ചൊല്ലുമ്പോൾ അത് ഉപാസനയായി. മന്ത്രം ചൊല്ലുന്ന സമയത്ത് തന്നെ ചൊല്ലുന്നവൻ്റെ ഉള്ളിൽ അർത്ഥബോധം ഉണ്ടായിരിക്കും, എന്നാലേ അത് ഉപാസന ആകത്തുള്ളൂ. കാരണം ശബ്ദത്തിനനുസരിച്ച് ആന്തരികമായ ഭാവന കൂടി വരണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം ജ്ഞാനം തന്നെയാണ് ഭാവന. പ്രാണൻ വാഗീന്ദ്രിയത്തെ അതിൻ്റെ ആദിദൈവിക ഭാവത്തിലെത്തിച്ചു എന്നുള്ള അർത്ഥം വരുന്ന മന്ത്രം ചൊല്ലുമ്പോൾ അർത്ഥജ്ഞാനം അതുകൊണ്ട് വേണം. അത് ഭാവനയായി ഉപാസനയും. അപ്പോൾ ഉപാസന രണ്ടുമുണ്ട്, ശബ്ദമുണ്ട് അർത്ഥജ്ഞാനമുണ്ട്. അതിന് ആരധികാരിയായിരിക്കുന്നു അവർ ചൊല്ലുന്നു. അപ്പോൾ ഇവിടെ യജമാനാണ്. അതാനന്തരം അഥാതഹ യസ്മാ സേവം വിദുഷ പ്രവിജ്യമാന ദേവഭാവ അഭ്യാരോഹ ഫലം ജപകർമ്മ. എന്താണ് ഈ ജപകർമ്മത്തിൻ്റെ പ്രയോജനം? ദേവഭാവത്തെ പ്രാപിക്കുക. ഏവം വിദുഷ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഉപാസകൻ, പ്രാണോപാസകൻ. പ്രാണോപാസകൻ പ്രാപിക്കുന്ന എന്താ? ഹിരണ്യകർ പ്രജാപതിത്വം, പ്രജാപതിയെ പ്രാപിക്കുകയാണ്, പ്രജാപതിത്വ പ്രാപ്തിയാണ്. അതാണ് ദേവഭാവം എന്ന് പറയുന്ന ആ പ്രജാപതിത്വ പ്രാപ്തി. അഭ്യാരോഹം അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് ഇതിന് അഭ്യാരോഹ ജപമെന്നും പറയുന്നുണ്ട്. മുമ്പും ഇത് പരാമർശിച്ചു. ഇത് ദേവഭാവത്തെ പ്രാപിപ്പിക്കുന്നതുകൊണ്ട് അഭ്യാഹാരം എന്ന് വെച്ചാൽ എത്തിച്ചേരും. അതുകൊണ്ട് ഈ ജപകർമ്മത്തിന് അഭ്യാരോഹം എന്ന് പേരുണ്ട്. അതഹ തസ്മാൻ തദ്വിധീയതേ. ഈ അസതോമ സദ്ഗമയ എന്ന് പറയുന്ന ഈ മന്ത്രമാണ് അഭ്യാരോഹ മന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ അതുകൊണ്ടത് ഇവിടെ വിധിക്കുകയാണ്. തസ്യ ഉദ്ഗീത സംബന്ധ സർവത്ര പ്രാപ്തു പവമാനാമിരി വചന പവമാനിഷു തൃഷു വികർത്തവ്യതായാം പ്രാപ്തായാം പുനഃകാലസങ്കോചോ കരോതി. അത് എവിടെയാണ്? ഇത് കർമ്മം വളരെ നീണ്ട കർമ്മമാണ്. അതിലെവിടെ കർമ്മവുമായി ബന്ധപ്പെടുത്തി ഈ അഭ്യാരോഹ ജപം എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. തസ്യ ഉദ്ഗീത സംബന്ധ, അത് മുമ്പ് ഉദ്ഗീത മന്ത്രങ്ങളാണ് പറഞ്ഞത്, അതിനോട് ബന്ധമുള്ളതാണിത്. അതുകൊണ്ട് സർവത്ര പ്രാപ്തവും. ഇത് സർവത്ര ചൊല്ലേണ്ടതാണോ? അല്ല. പവമാനാനാം ഏവ അഭ്യാരോഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പവമാനം എന്ന് പറയുന്ന സ്തോത്രം, ആ സ്തോത്രം ചൊല്ലുന്ന സമയത്ത് അപ്പോൾ അഭ്യാരോഹം എന്ന് പേരുള്ള ഈ ജപത്തെ വിധിച്ചിരിക്കുകയാണ്. സർവത്ര അല്ല എന്ന് പറഞ്ഞു. പവമാനേഷു തൃശ്ശുഭി കർത്തവ്യതായം പ്രാപ്തായം പുനഃ കാലസങ്കോചം കരോതി സവൈ ഖലു പ്രസ്തുത സാമപ്രസ്തുതി. അവിടെയും തന്നെ പവമാനത്തിൽ തന്നെ മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതിൽ തന്നെ എവിടെയാണോ പ്രസ്തുത എന്ന് പറയുന്നത് ഒരു നിർത്തിക്കാണ് സാമമന്ത്രങ്ങളെ ചൊല്ലുന്നത്. സാമമന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്തുതിക്കുന്നത് ഇതെല്ലാം കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സയത്ര പ്രസ്തുയാ തദ്ദേതാന് ജപിയത്. അവിടെ ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിക്കണം. അത് കൃത്യമായി നിർദ്ദേശിക്കണം. ആര്? യജമാനൻ. ഏതൊക്കെയാണ്? അസതോമ സദ്ഗമയ ഒന്ന്, തമസോമ ജ്യോതിർഗമയ രണ്ട്, മൃത്യോർമ അമൃതംഗമയ മൂന്ന്. ഈ അഭ്യാരോഹ ജപം എന്ന് വൈദികന്മാർ പറയുന്ന ഇവിടെ പറയുന്ന ഈ മൂന്ന് മന്ത്രങ്ങളെയും പ്രസ്തോതാവ് എന്ന് പറയുന്ന അതിർത്തിക്ക് സാമഗാനങ്ങളിലൂടെ സ്തുതിക്കുന്ന സമയത്ത് യജമാനൻ ഈ മൂന്ന് മന്ത്രങ്ങളും ചൊല്ലണം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ധനുസ് പ്രസ്തോത എത്ര യസ്മിൻ കാലേ സാമപ്രസ്തുയാ പ്രാരഭ തസ്മിൻ കാലേ ഏതാനി ജപേ. എപ്പോഴാണോ ആ പ്രസ്തോത എന്ന് പറയുന്ന അകത്തേക്ക് സാമമന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിക്കുന്നത് അപ്പോ ഈ മൂന്ന് മന്ത്രങ്ങളെയും ജപിക്കണം. അസ്യ ജപകർമ്മണ ആഖ്യാഭ്യാരോഹം, ഈ ജപകർമ്മത്തിന്റെ പേരാണ് അഭ്യാരോഹം എന്ന് പറയും. ഈ ജപത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് അഭ്യാരോഹം. അതുകൊണ്ട് ഈ മന്ത്രത്തിനും അഭ്യാരോഹം എന്ന് പറയുന്നു. ആഭിമുഖ്യേന ആരോഹത്യനേന ജർമ്മ ജപകർമ്മണ ഏവം ദേവഭാവം ആത്മാനം ഇത്യഭ്യാരോഹം. എന്തുകൊണ്ടാണ് ഇതിന് അഭ്യാരോഹം എന്ന് പറഞ്ഞത്? ആഭിമുഖ്യേന ആരോഹതി, ഈ ജപം കൊണ്ട് യജമാനൻ നേരിട്ട് തന്നെ ജപകർമ്മണ അനേന, ഈ ജപകർമ്മം കൊണ്ട് യജമാനൻ നേരിട്ട് തന്നെ ഏവം വിത്ത് ഇങ്ങനെയുള്ള ഉപാസകനായ പ്രാണ ഉപാസകനായ യജമാനൻ ദേവഭാവം ആത്മാനം നിത്യഭ്യാരോഹ ദേവഭാവത്തെ പ്രാപിക്കുന്നു. താൻ സ്വയം ആ ദേവഭാവത്തെ പ്രാപിക്കുന്നു. പ്രജാപതി എന്ന് പറയുന്ന ഭാവത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇതിന് അഭ്യാരോഹം, അങ്ങനെ പ്രാപിപ്പിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ. ഏതാനീതി ബഹുജന ത്രീണി യജോം ഷി ഇവിടെ പറയുന്നു. ഏതാനി ജപേ എന്ന് പറഞ്ഞു ബഹുജനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവയെ ജപിക്കണം. അപ്പം മൂന്നെണ്ണമുണ്ട്, മൂന്ന് യജുർമന്ത്രങ്ങളാണ്. ആ നിയത പാദാക്ഷര പാദങ്ങൾക്കും അക്ഷരങ്ങൾക്കും നിയത സ്വഭാവമില്ലാത്തതിനാണ് യജുർമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ യജുർമന്ത്രത്തിൻ്റെ ലക്ഷണം അതാണ്. ഇത് യജസ്സിൽ പെടുന്നതാണ്. ഇത് അസതോ മാസദ്ധമയെന്ന് പറയുന്നു. ദ്വിതീയാനിർദ്ദേശോത്പന്നത്വാച്ച യഥാ പടിതയവസുര പ്രയുക്തിയോ എന്ന മാന്ത്ര യാജമാനം ജപകർമ്മ പറയും. ഇത് ഏതാനി എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ശതപഥ ബ്രാഹ്മണത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണോത്പന്നത്വ ശതപഥ ബ്രാഹ്മണ ഭാഗത്തിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ പഠിച്ചിരിക്കുന്ന അവിടെ ഏത് തരത്തിലാണോ ആ സ്വരങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ആ സ്വരത്തിൽ ഇവിടെ പ്രയോഗിക്കുന്നു. ഇവിടെ സ്വരമെന്ന് പറയുന്നുണ്ട് ഉച്ചൈ ഉച്ചാഹക്രിയതെ ഉച്ചഹി സാമന ഉപാംശു യജുഷ. സ്വരമെന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ ഉദാത്തവും അനുദാത്തവും സ്വരിതവും എന്നൊക്കെ പറയുന്നതും സ്വരം അതിനൊക്കെ പിൻകാലത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നെങ്കിലും അതിൻ്റെ അടിസ്ഥാനമായ സ്വഭാവം ഉച്ചൈരുദാത്ത. അതിന് ശാസ്ത്രീയമായൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും സാമാന്യ സ്വഭാവം എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലുന്നത് തന്നെയാണ് ഉദാത്തം. നീചേര് അനുദാത്ത സ്വരം താഴ്ത്തി ചൊല്ലുന്നത് അനുദാത്തം. സമാഹാര സ്വരിത മധ്യഭാഗത്ത് സമാഹാരം അതാണ്. പക്ഷെ അതിന് ഒരുപാട് നിയമങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ താലുവാദി സ്ഥാനങ്ങളുടെ ഊർദ്ധഭാഗമാണ്, അധോ ഭാഗമാണ്, മധ്യഭാഗമാണ്, അവിടെ നിന്ന് ശബ്ദം വരുന്നതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ പൊതുവായ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഉച്ചൈഹി ഉച്ചത്തി ചൊല്ലുക. സാമ ഉച്ചൈഹി സാമു അതുപോലെ തന്നെ ഉച്ചത്തിൽ ഉപാംശു യജുഷ യജുർമന്ത്രങ്ങൾ ഉപാംശുവായി എന്ന് വെച്ചാൽ വളരെ സ്വരം താഴ്ത്തി. അതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണ്, ഈ പറയുന്ന കർമ്മത്തിൽ ചൊല്ലുന്ന സമയത്താണ്. കാരണം ഒരു ഭാഗത്ത് പ്രസ്തോതാവ് സാമമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ട്. അപ്പൊ യജമാനൻ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപാംശമായിട്ട് പതുക്കെ ആയിരിക്കണം ചൊല്ലേണ്ടത്. അതാണ് യഥാ പടിദേവസ്വര പ്രയുക്തി എന്ന മന്ത്ര. സ്വരത്തിന് പ്രത്യേക ഇവിടെ പറയുന്നു വൈഭാഷിക ഗ്രന്ഥത്തിലും മറ്റും പറയുന്ന സ്വര നിയമങ്ങൾ ഇവിടെ പാലിക്കേണ്ട കാര്യമില്ല. ഇവിടെ ബ്രാഹ്മണ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജുർ മന്ത്രത്തിൻ്റെ ഉപാംശ രൂപത്തിൽ ശബ്ദം പുറത്തു വരാതെ താൻ മാത്രം കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെ ചോദിച്ചു. നമ്മൾ മനസ്സുകൊണ്ട് ജപിക്കുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ജപിക്കുക എന്ന് പറയും. യഥാപടി ദൈവസ്വര പ്രവൃത്തി എന്ന മന്ത്ര യാജമാനൻ ജപകർമ്മ. ഇവിടുത്തെ ഈ ജപകർമ്മം യജമാനൻ ചെയ്യേണ്ടതാണ്. ഏതാനി തനി ഏറ്റവും ഏതൊക്കെയാണ് യജസ്സുകൾ? അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമേതി. മന്ത്രാണാം അർത്ഥ തിരോഹിതോ ഭവതീതി സ്വയമേവ വേജഷ്ടേ ബ്രാഹ്മണം മന്ത്രാർത്ഥം. ഇത് ബ്രാഹ്മണ ഭാഗത്തിൽ അങ്ങനെയുണ്ട്. മന്ത്രങ്ങൾ ചിലപ്പം ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിക്കും. പൊതുവെ മന്ത്രങ്ങളുടെ അർത്ഥം തിരോഹിതമായിരിക്കും. അതുകൊണ്ട് ഇത് ബ്രാഹ്മണ ഭാഗത്തെ ബ്രാഹ്മണ വ്യാഖ്യാനം എന്ന് പറയും. വേദത്തിലെ ഈ ബ്രാഹ്മണ ഭാഗത്ത് വരുന്ന വ്യാഖ്യാനം അത് വീണ്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. മന്ത്രങ്ങൾ മന്ത്രവ്യാഖ്യാന രൂപമാണ് ബ്രാഹ്മണമെന്ന് പൊതുവെ പറയും. പക്ഷെ കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി ആ ബ്രാഹ്മണത്തെയും വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് ബ്രാഹ്മണ വ്യാഖ്യാനം എന്ന് പറയുന്ന അവസാന വ്യാഖ്യാനമാണ്. മന്ത്രത്തെ ഒന്നുകൂടി അത് വിശദമാക്കുന്നു. ഭാഷ്യം മറ്റും മന്ത്രവ്യാഖ്യാനവും ബ്രാഹ്മണ വ്യാഖ്യാനവും എല്ലാം ചേർന്നതാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ മന്ത്രവ്യാഖ്യാനം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്ന് പറയുന്ന ഈ മൂന്ന് മന്ത്രങ്ങൾ യജുർമന്ത്രം ഇതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് അടുത്ത് പറയുന്നത്. സ യദ് ആഹ അസദോമ സദ്ഗമയേരി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് അസദോമ സദ്ഗമയ എന്ന് പറഞ്ഞത് എന്താണ്? മൃത്യുർവ അസത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു മൃത്യുവാണ് അസത്ത്. സത് അമൃതം, സത്താണ് അമൃതം. മൃത്യോർമ അമൃതംഗമയ മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് ഗമിപ്പിക്കട്ടെ പ്രാപിക്കട്ടെ അല്ലെങ്കിൽ പ്രാപിപ്പിക്കട്ടെ അങ്ങോട്ട് കൊണ്ടുപോകൂ. മൃത്യോഹോ മൃത്യുവിൽ നിന്നും മാ പറഞ്ഞ മാം എന്നുള്ള അർത്ഥത്തിൽ എന്നെ അമൃതം അമൃതത്വത്തിലേക്ക് ഗമയ പ്രാപിപ്പിക്കട്ടെ നയിക്കട്ടെ. അതിന് രണ്ട് ശബ്ദം അസദോമ സദ്ഗമയ. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണൻ പറയുന്നു അസത്ത് എന്ന് പറഞ്ഞാൽ മൃത്യു അസത്. മൃത്യുവാണ് അസത്ത്. അതിനെ ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നു. എന്താണ് മൃത്യു എന്ന് പറയുന്നത്? സ്വാഭാവിക കർമ്മവിജ്ഞാനെ മൃത്യുരുത്തിച്ചേതേ. സ്വാഭാവികമായിട്ടുള്ള കർമ്മവും സ്വാഭാവികമായിട്ടുള്ള വിജ്ഞാനവും അറിവും അതിനാണ് മൃത്യു എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം ഇത് ഉപാസനയുടെ പ്രകരണമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന തന്നെ ഉപാസനയെക്കുറിച്ചാണ്. ഉപാസന എന്ന് പറയുന്നത് ശാസ്ത്രവിഹിതമാണ്. ശാസ്ത്രത്തിൽ വിധിക്കുന്നതാണ് ഉപാസന. ഒരു സ്വതപ്രാപ്തമാകുന്ന ഒന്നല്ല, സ്വയം അത് പ്രാപ്തമാകത്തില്ല. ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രം നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ട് ഗുരു നിർദ്ദേശിക്കുന്നു, ആചാര്യൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സ്വയം ഒരാൾക്ക് പ്രാണന ഉപാസിക്കുക എങ്ങനെ ഉപാസിക്കണം അറിയില്ല. ഈ പറഞ്ഞ രീതിയിൽ ഉപാസിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ശാസ്ത്രം വിധിക്കുന്നതായ കർമ്മങ്ങളുണ്ട്. അത് കർമ്മങ്ങളുണ്ട്, അവിടെ വിജ്ഞാന ഉപാസനയുണ്ട്. ഇതല്ലാതെ സ്വാഭാവികമായിട്ട് മനുഷ്യനവൻ്റെ ബുദ്ധിയിൽ തോന്നിയ രീതിയിൽ ശാസ്ത്രം പ്രമാണം, ശാസ്ത്രം നിനക്ക് പ്രമാണമാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തെ അനുസരിക്കാത്തതുകൊണ്ടോ മനുഷ്യന് സഹജമായി തോന്നുന്ന രീതിയിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അറിവ് അവനുണ്ട്, ഉപാസനയുമുണ്ട്, സഹജമായ രീതിയിൽ പ്രാകൃതമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് ഇവിടെ അസത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? അത്യന്ത അധോഭാവ ഹേതുത്വം, അത് അധപതനത്തിന് അധോഭാവം, അധപതനത്തിന് ഹേതുവാണ്. വിവേകശൂന്യമായ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, സ്വാഭാവികമായ അറിവുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അധപതിപ്പിക്കും. കാരണം അവിടെ ശാസ്ത്രത്തിൽ ഗുരുവിൽ ഒന്നും ശ്രദ്ധയില്ലാതെ വരുന്നു. ഇത്തരം പരമമായ തത്വത്തിൽ ഒന്നും ശ്രദ്ധയില്ലാതെ വരുന്നു. മനസ്സിൽ തോന്നിയവൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അധപതിപ്പിക്കും ശ്രദ്ധാശൂന്യമായി ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അത് അസത്, അത് പാടില്ല. അസംസ്കൃതമായ കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും അസത്തിൽ നിന്നും മൃത്യുർവാസത് സ്വാഭാവിക കർമ്മവിജ്ഞാനം മൃത്യുരുത്തിച്ചേത് അസത് അത്യന്ത അധോഭാവേതുത്വ സത് അമൃതം. സത് ശാസ്ത്രീയ കർമ്മവിജ്ഞാനം പറയുന്നത് ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ, ശാസ്ത്രീയമായ കർമ്മങ്ങൾ, ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ, ശാസ്ത്രീയമായ വിജ്ഞാനം, ശാസ്ത്രീയമായ ഉപാസനകൾ, ഇത് ഇവിടെ ഇപ്പം പറഞ്ഞു. അതാണ് സത്. അത് തന്നെ എന്താണ്? അമരണ ഹേതുത്വ അമൃതം. അത് മുക്തിക്ക് ഹേതുവായിരിക്കുന്നതുകൊണ്ട് അത് അമൃതമാണ്. ശാസ്ത്രവിഹിതമായ രീതിയിലുള്ള ഉപാസനകളും ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളും മുക്തിക്ക് ഹേതുവാണ്. പരമ്പരയായിട്ടാണെങ്കിൽ അത് അമൃതമാണ്. അപ്പോൾ അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കട്ടെ എന്നെ. അസത്തെന്ന് പറയുന്നത് സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങൾ, അതിൽ നിന്നും സത്തിലേക്ക് ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങളിലേക്ക് നയിക്കട്ടെ എന്നുള്ള ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിച്ചു. അസതോമാ സദ്ഗമേതി മൃത്തൃവ അസത്ത്, മൃത്തു അസത്താണ് സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങൾ, അതിന് സത് അമൃതമാണ് ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ, അതിലേക്ക് ഗമയ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നു? ഗമയ ദേവഭാവ സാധനാത്മഭാവം ആ പാതി മൃത്യുർവാസ സ്വാഭാവിക കർമ്മവിജ്ഞാനം മൃത്യുരുത്തിച്ചത് അസത് അത്യന്ത അധോഭാവഹേതുത്വ സദമൃത ശാസ്ത്രീയ കർമ്മവിജ്ഞാനി അമനഹേതുത്വ അമൃതം തസ്മാത് അസതോ മാം കർമ്മണോ ജ്ഞാനാച്ച. അസത്കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്നും സത് ശാസ്ത്രീയ കർമ്മവിജ്ഞാനി ഗമയ എന്നുവെച്ചാൽ ദേവഭാവ സാധനാത്മഭാവം ആപാദയെ. ദേവഭാവം പ്രജാപതിത്വ പ്രാപ്തി അതിനോട് ചേർന്ന് വരുന്നേ, അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കും. അതിനുള്ള സാധനാത്മഭാവം, നല്ല സാധനാത്മഭാവം എന്ന് പറയുന്ന ആ ഉപാസന, അതിനെ ആ പാതയെ നൽകട്ടെ. തൻ്റെ ഉപാസന ദേവഭാവത്തിന് സാധനമായിരിക്കുന്ന, പ്രജാപതി പ്രാപ്തിക്ക് സാധനമായിരിക്കുന്ന ആ ഉപാസന ഭാവത്തിലേക്ക് താൻ എത്തിച്ചേരട്ടെ. ഉപാസനയ്ക്ക് എന്ത് വേണം? ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനം വേണം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രബോധമില്ലാതെയുള്ള കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും മാറി ശാസ്ത്ര നിർദ്ദേശ തരത്തിലുള്ള കർമ്മവിജ്ഞാനങ്ങളോടുകൂടിയായിത്തീർത്തി, അതാണ് ആ സാധനഭാവം. ആ സാധനയിലൂടെയാണ് സാധ്യമായ പ്രജാപതിത്വ പ്രാപ്തി എന്ന് പറയുന്നത്. മൃത്യുർവാസത് അസത് സദമൃതം മൃത്യുർമ്മ അമൃതംഗമയ അമൃതമ്മ കുറവി അമൃതമ്മ കുറവി ഏതദാഹ ഇതി എത്ര വാക്യാർത്ഥമാഹ. അമൃതത്വത്തെ മാ എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിനുള്ളൊരു അമ്മി മാ എന്ന് വെച്ചാരുത്, മാ നിഷാദ എന്നൊക്കെ പറയുന്നിടത്തതാണ്. ഇവിടെ അസതോ മാ അരുത് എന്നുള്ള അർത്ഥത്തിലല്ല, മാം മമ മാം ആവയോഹോ നൗ അസ്മാകം നഹ എന്ന് പറയുന്നിടത്ത് അസ്മശബ്ദത്തിന്റെ ഷഷ്ടി ഏകവചനമാണ്. അവിടെ മമാന്നും പറയാം മാമെന്നും പറയാം, എന്നെ എന്നുള്ള അർത്ഥത്തിലാണ്, നിഷേധാർത്ഥത്തിലല്ല. അമൃതം മാ കുറവി തഥാ തമസോ മാ ജ്യോതിർഗമേതി. അത് ആദ്യത്തെ ഇതിനെ വ്യാഖ്യാനിച്ച് അമൃതം മാ കുറവി ദേവ തമസോ മാ ജ്യോതിർഗമേതി. അടുത്തത് അസതോ മാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കുക. ഋഷികരം പറഞ്ഞു സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങളിലേക്ക് എന്നെ നയിക്കട്ടെ, ഞാനതിന് പ്രാപ്തനായിത്തീരട്ടെ, ഞാൻ ആ ഭാവത്തെ പ്രാപിക്കട്ടെ, അതെല്ലാം ഉള്ളവനായിത്തീരട്ടെ. ഇത്തരത്തിലെല്ലാം ഗമയ എന്നുള്ളതിൻ്റെ അർത്ഥം പറയാം. അടുത്ത് തമസോമാ ജ്യോതിർഗമയ അതിനെ വ്യാഖ്യാനിക്കുന്നു. രണ്ടാമത്തെ യജുർമന്ത്രത്തെ മൃത്യുർവൈ തമഹ ജ്യോതിരമൃതം. മൃത്യുവാണ് തമസ്, ജ്യോതി അമൃതമാണ്. നേരത്തെ പറഞ്ഞു മൃത്യുർവൈ അസത്, ഇവിടെ പറയുന്നു മൃത്യുർവൈ തമ, രണ്ടിടത്തും മൃത്യു തന്നെ നടത്തും. മൃത്യുർവൈ അസത് സത് അമൃതം എന്ന് പറഞ്ഞു, അവിടെ സത്തിന് അമൃതം എന്ന് പറഞ്ഞു, ഇവിടെ ജ്യോതിരമൃതം, ഇവിടെ ജ്യോതി അമൃതമാണ്. മൃത്യുർമ അമൃതംഗമേ അമൃതമ്മ കുർവി തഥാ തമസോ മാ ജ്യോതിർഗമേതി മൃത്യുർവൈ തമഹ. ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു ശ്രമം ഹി അജ്ഞാനം ആവരണാത്മകത്വാത് തമഹ തദേവച മരണഹേതുത്വം മൃത്യു. ഇവിടെ രണ്ടാമത്തെ തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്നിടത്ത് തമസ് എന്നുള്ളതുകൊണ്ട് അജ്ഞാനത്തെ വരുന്നു. സർവ അജ്ഞാനവും ആവരണാത്മകമാണ്, അതുകൊണ്ട് തമഹ തമസോമ. തദേവച്ച മരണഹേതുത്വം മൃത്യു, അതിന് മൃത്യു എന്നെന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? അത് മരണഹേതുവായതുകൊണ്ട്. അതുകൊണ്ട് ഭാഷ്യകാരന് മൃത്യു എന്നർത്ഥം പറഞ്ഞു. തമസ് മൃത്യുവാണ്, അജ്ഞാനമാണ്. ജ്യോതിരമൃതം പൂർവക് വിപരീതേ ദൈവം സ്വരൂപം ഔപാസ്യ ദേവതാസ്വരൂപം ജ്യോതി. ഇവിടെ ജ്യോതിസായിരിക്കുന്ന ഇവിടെ ഉപാസനയുടെ സന്ദർഭത്തിലാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഉപാസനയുമായി ബന്ധപ്പെടുത്തി ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറയും. ഇവിടെ ഏതാണ് ആ പ്രകാശം? ആ പ്രജാപതി സ്വരൂപം തന്നെയാണ്, പ്രകാശസ്വരൂപമാണ്, ദൈവം സ്വരൂപം, ഉപാസ്യ പ്രജാപതി സ്വരൂപം.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thiruneriya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.

ബൃഹസ്പതിരഭ്യുപദേശ്വേത്രോപദേനാമാ ഭീകം ചിത്തസ്യ കർമാരഗ്രേവാരക്ഷിതായ

0: ஜிஹ்வஸ்வியசே ரக்ஷா மாகிர்ணோ அகஷக்யே ச ஈஷத இதி த்வாத்ரிம்ஷோத்யாயஹ. ஓம்.
1: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம்.org ரேடியோஸ், 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம்.org. ஓம் நம சிவாய.
2: കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി, അശാന്തി തീർന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ചക്കബോധം ദഹിച്ച് ഗ്യാസായി. പതിവില്ലാത്ത സമയത്ത് കഴിച്ചാൽ വീണ്ടും അശാന്തിയായി. അപ്പൊ ഈ ചക്കയിൽ നിങ്ങളുടെ ബോധം എത്തിയത് മുതൽ നിങ്ങൾ അശാന്തിയിലാണ്. ഒരു തോട്ടി കെട്ടി, അശാന്തി തീർക്കാൻ ചക്കയിടാൻ തോട്ടി കിട്ടി. തോട്ടി എന്നാണോ അവിടെ പറയാ? ഓക്കെ, എത്തുന്നില്ല, വീണ്ടും അശാന്തിയായി. വീണ്ടും അതേലൊരു കമ്പുവെച്ച് കെട്ടി, അതൊക്കെ റാ പോലായി. അതൊരു തരത്തിൽ നിവർത്തി താഴെ ചെന്ന് നിന്നപ്പോ ഒരു മൂന്നടിയും കൂടെ പൊക്കം വേണം. ഒരു മേശ പിടിച്ചുകൊണ്ടിട്ട് അതേ കയറി. ഈ സമയത്തൊക്കെയുള്ള അശാന്തിയും മറിയാം, കാല് പൊടിയാം, ഇതൊക്കെ ഉണ്ട്. ഒടുവിൽ ഇത് ഇട്ടുകൊണ്ടത് ഇട്ടപ്പൊ കൃത്യം തലയെ വീഴാം. താഴെ നിന്നായിരുന്നു എത്തിക്കാൻ വേണ്ടി ഇതൊക്കെ കൊണ്ടുവന്ന് ഒരു തരത്തിൽ ഇതരിഞ്ഞ് ചക്ക ഉപ്പേരിയാക്കി. ഇത്രയും പണിക്കിടയിൽ അശാന്തി മാത്രമാവും. ഉപ്പേരിയായി കഴിഞ്ഞപ്പോൾ ബോധം ചക്കയിൽ നിന്ന് പിൻവലിഞ്ഞു. മനസ്സിലായില്ല, പുതുതായി എന്തെങ്കിലും കിട്ടിയോ? ചക്ക കാണുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ബോധം എത്തിയതാണോ? അതല്ല, ചക്ക പുതുതായി വല്ലതും തന്നോ? ചക്കപ്പണി കഴിഞ്ഞപ്പോ ബോധം പഴയ പോലെ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമായി ഉയരുക, വീണ്ടും അത് പഴയ അവസ്ഥയിലെത്തുക. ഉയർന്ന് കഴിഞ്ഞുള്ള ബോധം തീരുമ്പോൾ ഉയർന്നതിനെ ഇല്ലാതാക്കിയത് ഈ വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇതിൽ കിടന്ന ഈ ലോകം കറങ്ങുന്നു. അപ്പൊ വിവരമുള്ളവൻ ആലോചിക്കുന്നു, മുമ്പ് ഈ ചക്ക ഇല്ലാത്തപ്പോ എത്ര സുഖമായി. നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്നത് നേരെ തിരിച്ച, ഓരോന്നിനും സാധനങ്ങൾ കൊണ്ട് സംതൃപ്തമാകാമെന്ന് വിചാരിച്ചാ കൊടുക്കുക. അവസാനം ഇതെല്ലാം കൂടിയാണ് നമ്മളെ കൊടുക്കുന്നത്. പണ്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മകൻ ചെരുപ്പ് തേച്ച് കഴുകുന്ന കണ്ടാൽ കർമ്മൊരു ചോദിക്കും, എത്ര നേരമായിട ആ ചെരുപ്പ് നിന്നെ അസ്വസ്ഥമാക്കുന്നു. അതില്ലാതെ ഒന്ന് നടന്നാൽ എത്ര സുഖമുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ്, ഗുരുവായൂരോ പഴനിയിലോ ഒക്കെ പോയാൽ പഠിക്കാൻ ചെരുപ്പിട്ടേച്ചാ പോയി നിൽക്കുന്നേ. തൊഴുമ്പോ ചെരുപ്പിനെയാണോ തൊഴുന്നത്? ഭഗവാനെ ആയിരിക്കോ. തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് ഓർത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ പണ്ട് കാർന്നവന്മാര് പറഞ്ഞു കൊടുക്കുക, മോനെ ഏതൊന്നും കൂടി വേണ്ട എന്ന് വെക്കുമ്പോഴാണ് നീ തൃപ്തനാവുക. ഈ കപ്പല് മുങ്ങാൻ നേരത്ത് SOS വന്നാൽ ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്തെ സാധനങ്ങൾ എടുത്ത് കടലിലേക്ക് എറിയുന്നൊരു സമയമുണ്ട്. കേട്ടിട്ടില്ല? കാരണം ഈ ഭാരം കുറച്ചക്കരെ എത്താനുള്ള ശ്രമമാണ്. ഇങ്ങനെ ഇതെല്ലാം വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ഇതിന്റെ ഒരു വാട്ടർമാർക്കുണ്ട്. കേട്ടിട്ടില്ല? കപ്പലിന്റെ ഒരു വാട്ടർമാർക്കുണ്ട്. അത് കടക്കുമ്പോഴോ അതുമല്ലെങ്കിൽ ഒരു തുള വീഴുമ്പോഴോ ഇത് മുങ്ങും എന്ന് തോന്നിയാൽ, ഒരു വേള അക്കരെ എത്താൻ ഇത് കളഞ്ഞാ മതി എന്ന് തോന്നിയാൽ വലിച്ചെറിയുന്നത് പോലെ, എപ്പോഴാണോ ഈ ഭാരമെല്ലാം ഒന്ന് വലിച്ചെറിയുന്നത്. അപ്പോ കിട്ടുന്ന ഒരു സുഖം, യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ സദാദേവം അവിജ്ഞായ ദുഃഖസ്യാന്തവും അവിഷ്യന്തി. എന്നീ ദുഃഖം അവസാനിക്കുന്നു. മനുഷ്യ, നീ പുറം ലോകത്തേക്ക് നോക്കിപ്പോയാൽ എന്ന് തോൽപ്പായ പോലെ വിശാലമായ ഈ ലോകം ചുരുട്ടി നീ കക്ഷത്തിൽ വയ്ക്കുന്നുവോ, അന്ന് നീ ശാന്തനാവും. നടക്കുവോ? ഈ വിശ്വം തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കുക. മറ്റൊരു വഴിയും ഉപനിഷത്ത് പറയും. ബുദ്ധിമാനായവൻ പ്രത്യേകാത്മാവിനെ കണ്ടിട്ട് ഇതെല്ലാം വലിച്ചെറിയും. ഏതൊന്നുകൂടി വേണ്ട, വേണം എന്ന് തോന്നുന്ന നിമിഷം മുതൽ എന്താണ് അസ്വസ്ഥത, അതെനിക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു കഴിയും. സുഖമായി എതിർച്ചയാ വന്നു എങ്കിൽ വന്നോട്ടെ, ഞാൻ ഇവിടുന്ന് ഇളകാൻ തയ്യാറല്ല. എത്ര വേണ്ട എന്ന് വെക്കുന്നുവോ അത്രയും സുഖമാണ്. അത് നോക്കിയാലറിയാം, ഈ കുട്ടിക്കാലത്ത് നോക്കിയാലറിയാം, ചോറ് വിളമ്പുമ്പോ അമ്മ ഈ കൂട്ടാനൊക്കെ കൊണ്ടിരുന്ന സമയത്ത് ഒരുത്തന ആർത്തി കൂടും, കുറെ കൂടെ വിളമ്പാൻ പറഞ്ഞ് ബഹളോ പോകും. അപ്പോഴമ്മയുടെ പ്രകൃതി കയറിട്ട് പറയുന്നു, നിനക്ക് മാത്രം തിന്നാ മതി, എല്ലാവർക്കും കൊടുക്കണ്ടേ, അത് മതി. അപ്പൊ അവനെ നേരത്തെ കണ്ടിട്ട് അമ്മ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു ഒരു അര സ്പൂൺ വിളക്കും. അപ്പോഴേക്കും ഇവൻ കോവിച്ച് വശാകുമ്പോ ഒരു സ്പൂൺ കൂടെ കൊടുക്കും. ഞാൻ നാല് പ്രാവശ്യമായി വിളക്കും. അമ്മ ഈ നാല് പ്രാവശ്യം വിളമ്പിയത് മറ്റൊരു ഒരു പ്രാവശ്യം വിളമ്പാൻ പോകുന്ന സാധനം തന്നെയാണ്. അമ്മയും മോശമല്ല, അമ്മ ഇവനെ നാല് പ്രാവശ്യം പിന്നെ ദേഷ്യപ്പെട്ടു ഇട്ട് കൊടുക്കുന്നത്. മറ്റവന് വിളമ്പുമ്പോ സൗമ്യമായിട്ട് ഒറ്റ വിളമ്പാണ്, അതിവന് കൊടുത്തതിനേക്കാൾ അല്പം കൂടുതലുണ്ടാവും. അവനത് ചോറ് കൊണ്ട് മൂടിയിട്ട് അമ്മ പോയി ബാക്കി കറി എടുത്തു വരുമ്പോ അവന് വിളമ്പി എന്നുള്ളത് അമ്മ അറിയില്ല. അതാണ് എന്റെ അർത്ഥം. ഇവന് വിളമ്പിയതൊക്കെ അമ്മയ്ക്കറിയാം. മൂന്ന് പ്രാവശ്യം വിളമ്പി, നാല് പ്രാവശ്യം വിളമ്പി നിനക്ക് ഞാൻ തന്നതാണ്. മറ്റവന് തന്നോ തന്നില്ലയോ എന്ന് അമ്മയ്ക്ക് തന്നെ സംശയം. അപ്പൊ അവനൊരു കാര്യം ചെയ്യും, ചോറ് മാന്തി കൊടുത്ത ആഹാരം മൂടിയിട്ടിട്ട് അവൻ അമ്മ രണ്ടാമത് മറ്റേ പലഹാരം കൊണ്ടുവന്ന് വിളമ്പുന്ന സമയത്ത് ഇതമ്മ കാണാതിരിക്കുമ്പോൾ ഞാൻ നിനക്ക് തന്നില്ല, മറന്നുപോയില്ലേ എന്ന് ചോദിച്ച് അവൻ ചോദിക്കണ്ട, അമ്മ കൊണ്ട് ഒന്നുകൂടെ വിളമ്പും. ഞാൻ തന്നായിരുന്നു, ഞാൻ കഴിച്ചായിരുന്നു അമ്മ എന്നാ സത്യവും ചിലപ്പോ പറയും, കഴിച്ചിട്ടില്ല, മൂടിയിട്ടിരിക്കുക. പക്ഷെ അമ്മ ഒന്നുകൂടെ വിളമ്പും. അപ്പൊ ഇവൻ ഈ രണ്ടാമത് വിളമ്പിയതും ആദ്യം വിളമ്പിയതും കൂടെ മറ്റവന്റെ ഇലയിലെ കഹ മാറിപ്പോകുമ്പോൾ അവൻ കൊടുത്താൽ അവന്റെ ആർത്തിയും ആ പരാക്രമവും കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവനേക്കാൾ പരാക്രമത്തിൽ ഇപ്പുറത്ത് കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബിംബമാണ്. കാരണം ഏതൊന്നും വേണ്ട എന്നൊന്ന് വിചാരിച്ചാൽ വല്ലാത്തൊരു സുഖമാണ്. ഏതൊന്നും കൂടെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അതീവ ദുഃഖം. വിദ്യാഭ്യാസം അതായിരുന്നിരുന്നെങ്കിൽ ഇന്ന് നാം വളരെ ഉയരങ്ങളിലെത്തിയത്. പക്ഷെ നമ്മൾ ഏതൊക്കെ കൂടെ കിട്ടും എന്നുള്ളതിന്റെ ഓട്ടത്തിലാണ്. അതുകൊണ്ടായി ദുഃഖം മുഴുവൻ. അതുകൊണ്ട് എനിക്കൊന്നേ വേണ്ടു, ഇതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നീയും ഞാനും ഒന്ന് തന്നെ എന്ന് ഒരറിവ് കൈവരണം. അതൊഴിഞ്ഞ് ഒന്നും എനിക്ക് വേണ്ട. ഹേ ഭഗവൻ, അവിടുന്ന് അറിയുക നീയും ഞാനും ഒന്ന് തന്നെ എന്ന് കൈവരുന്നതിന്ന് ഇത് എന്ന് ആ ഞാനും നീയും ഒന്നു തന്നെ എന്ന് അനുഭവിക്കണമെന്നല്ലാതെ അല്ലയോ ദൈവമേ അങ്ങ് അറിയുക നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതിന്ന് ഇത് എന്നി എന്നിയേ എന്നി അതല്ലാതെ ഞാനും നീയും ഒന്നു തന്നെയാണെന്നല്ലാതെ വേറെ ആഗ്രഹം കാംക്ഷിതം അടിയനില്ല. എനിക്കില്ല, ഒറ്റ ആഗ്രഹേ ജീവിതത്തിലുള്ളൂ, നീ ഞാനും ഒന്നാണ്. അതറിയണം. അത് കൈവരുന്നതല്ലാത്ത ഒരാഗ്രഹവും, നീയും ഞാനും ഒന്ന് തന്നെയെന്ന് അനുഭവിക്കണമെന്നല്ലാതെ, ആ അനുഭൂതി കൈവരണമെന്നല്ലാതെ ഈ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള വേറെ ആഗ്രഹങ്ങളെല്ലാം, ഇഹത്തിലെ ആഗ്രഹങ്ങൾ, പരത്തിലെ ആഗ്രഹങ്ങൾ, സ്വർഗാദി ആഗ്രഹങ്ങൾ, ഇഹപരകളിലെ ആഗ്രഹങ്ങളാണ് വിവേകത്തിന് തടസ്സം, വൈരാഗ്യത്തിന് തടസ്സം. ഇഹ അമുത്ര ഫലഭോഗ വിരാഗത നിത്യ അനിത്യ വസ്തു വിവേക, നിത്യവും അനിത്യവും തിരിച്ചറിഞ്ഞു ആദ്യ ഭാഗത്ത്. നിത്യം അങ്ങാണ്, അനിത്യമാണ് ജഗത്. ഈ ആയുസ് നഷ്ടപ്പെടുന്നു, അനിത്യമാണ് ഈ ജഗത്. ഈ ജീവിതം തന്നെ അനിത്യമാണ്, അങ്ങ് നിത്യനാണ്. നിത്യനായ അവിടുന്ന് വിവേകം കൊണ്ട് ഞാൻ അറിഞ്ഞു. വിരാഗതയ്ക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള, ഇവിടെ എവിടെയാ പരലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങും ഇങ്ങുമായി മാനസിക ലോകങ്ങളിലും ജനിമരണങ്ങളുടെ ലോകങ്ങളിലും സ്വർഗാദി ലോകങ്ങളിലും, സങ്കല്പോക്ക ലോകമാണ്. ആ സങ്കല്പത്തിനും അനുഭവമുണ്ട്. അത്രൈഷ ദേവ സ്വപ്നേ മഹീമാനം അനുഭവതി, യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, ശ്രുതം ശ്രുതമേവ അനുശൃണോതി, ദേശദിഗന്ധരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി. ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച സച്ച സർവം പശ്യതി സർവ പശ്യതി. സ്വപ്നവും ലോകമാണ്. ആ ലോകവും ഗംഭീരമാണ്. സ്വപ്നത്തിൽ വിറയ്ക്കും, സ്വപ്നത്തിൽ വേർക്കും, സ്വപ്നത്തിൽ തല്ലുകൊള്ളും. ഇപ്പൊ സങ്കല്പലോകങ്ങളും അനുഭവം തന്നെയാണ്. മുമ്പ് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണത് പെട്ടെന്ന് ഓർമ്മ വന്നാൽ അന്ന് ശരീരത്തിനുണ്ടായ ഭാവതലങ്ങളെല്ലാം ഇന്നും ഉണ്ടാവും. വേർക്കും, മുഖം ചുക്കിച്ചുളിയും, വിറയുണ്ടാവും, രോമാഞ്ചം ഉണ്ടാവും, ഒക്കെ കാണിക്കും മറ്റൊരാളെ. ഇതാ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാവും, ഞാൻ അന്ന് പെട്ടുപോയത്. സാധനമൊന്നുമില്ല, എന്നും നിലനിൽക്കും. അപ്പൊ അത്ര വലിയ ലോകങ്ങളുണ്ട്, മാനസിക ലോകങ്ങൾ, ഈ ലോകങ്ങളെല്ലാം. അപ്പോ അങ്ങല്ലാതെ വേറൊന്ന് എനിക്ക് വേണ്ട, അടിയനില്ല. ശൈവമൊന്നൊഴിഞ്ഞ് ശിവമല്ലാതെ മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള കാമങ്ങൾ. അങ്ങും ഇങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴി, ജനിമരണങ്ങൾ ഉണ്ടാക്കി വലയുന്ന വഴിയാണ്. അതെല്ലാം ജനനവും മരണവും ഉണ്ടാക്കുന്ന വഴിയാണ്. അതും നിനക്കിൽ നീ ആലോചിച്ചു നോക്കിയാൽ അതും നീ തന്നെ, നീ അല്ലാതെ വേറെ ഏതാ ഉള്ളേ? ആ കാമവും കൂടി നീയാണ് ഭഗവൻ. ആ നിലയിൽ നിന്നെ കിട്ടിയാൽ പിന്നെ ഇതെല്ലാം കിട്ടിയില്ലേ? പിന്നെന്തിനാ വേറിട്ട്? വെണ്ണയുണ്ടെങ്കിൽ നറുമയും വേറിട്ട് കരുതേണമോ? വിദ്യയുള്ളവന് വേറെ വസ്തുക്കൾ കയ്യിൽ കരുതണോ എന്നൊക്കെ പണ്ടി ചോദിക്കുന്ന ഈ അർത്ഥത്തിലാണ്. ഈശ്വരനായ അവിടുന്ന് അടിയനും ഒരേ ബ്രഹ്മവസ്തു എന്ന് തന്നെ അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് ഹേ ഭഗവാൻ അവിടുന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ഈ ലോകത്തിലെ ഒന്നും തരണ്ട. നചികേതസ് പറഞ്ഞ പോലെ തവ തവൈവ വാഹ തവ നൃത്യ ഗീതേ, യമൻ വന്ന് പറഞ്ഞു നൃത്തങ്ങൾ, ഗീതങ്ങൾ, അക്ഷരസുകൾ, സ്വരസുന്ദരിമാർ, സ്വത്ത്, പശു എല്ലാം മുടക്കും. നജീറസ് അതിലൊന്നും കുലുങ്ങിയില്ല. നജീറസ് പറഞ്ഞു, തവൈവ വഹ തവ നൃത്യഗീതേ, ഒക്കെ അങ്ങയോടെ പോയിരിക്കട്ടെ, ദൃഷ്ടനഷ്ടങ്ങളെന്ന് അങ്ങ് പറഞ്ഞ ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആ ഉദരം ഉപാസിക്കുന്നത് മാത്രം കിട്ടിയാൽ മതി. അഖണ്ഡ ബോധത്തെ ഉപാസിക്കുവാൻ പോന്ന അനാഹത ചക്രത്തിലെ ഉപാസന കഠം. കാ മുതൽ ഠാവരെ അക്ഷരങ്ങൾ നിറച്ച അനാഹതത്തിലെ ആ താമരയിൽ വിരിഞ്ഞു നിൽക്കുന്ന അങ്കുഷ്ടമാത്രനായ പുരുഷനെ മാത്രം മതി. ഇവരൊന്നും വേണ്ട, അതൊക്കെ അങ്ങയോടെ പോയിരിക്കട്ടെ. അതുപോലെ പ്രാർത്ഥിക്കുക, കടത്തിൽ നചികേതസ് പ്രാർത്ഥിക്കുന്ന പോലെ. ഞാനും അവിടുന്നും ഒരേ ബ്രഹ്മവസ്തു എന്ന് അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് അവിടുന്ന് അറിഞ്ഞാൽ ശൈവമായ ഭഗവാൻ ആ പരമസത്യമല്ലാതെ സ്വർഗാദികളെ കാമിക്കുന്നതൊക്കെ ജനിമരണങ്ങൾക്കിടയാക്കുന്നതും പലമാതിരി ദുഃഖങ്ങളിൽ പതിക്കാൻ ഇടവരുത്തുന്നതും ആണ്. ഒന്ന് ആലോചിച്ചാൽ അതുമൊക്കെ അങ്ങയുടെ ലീലാവിലാസമാണ്. അങ്ങയെ കിട്ടിയാൽ പിന്നെ വേറിട്ടെന്തിന് ഈ ലോകം? ചിലര് ധ്യാനിക്കുന്നത് ബ്രഹ്മജ്ഞാനത്തിനാണ്, അതിന് നിരോധവും ഏകാഗ്രതയുമാണ് വഴി. യോഗശാസ്ത്രം അങ്ങനെയാ പറയാ, ഈശ്വര പ്രണിധാന വ, ഈശ്വര പ്രണിധാന വ. എന്താണ് ഈശ്വരൻ? പ്രണവ സസ്യ വാചക. ഇതെങ്ങനെയാണ്? സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. അങ്ങനെയാ ദൃഢഭൂമിയിലെത്തുന്നത്. സതു അതാകട്ടെ, ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇത് സേവിക്കുകയുള്ളൂ. എവിടെയെങ്കിലും ഒരു സത്സംഗമൊക്കെ ഉണ്ടെങ്കിൽ പോയി കുറച്ചു നേരം ഇരിക്കും, ഇത് കഴിഞ്ഞ് നേരെ പോയി സീരിയലിലേക്ക് ഇരിക്കും. അപ്പോൾ അത് ദൃഢഭൂമിയിൽ എത്തുകയില്ല, കാരണം ഇതിനെ മറ്റൊന്ന് മുക്കി കളയും. ഇത് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ ഒരു വനിത വാങ്ങിച്ചുകൊണ്ട് പോകും. പണ്ട് വനിത എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദമാണ് അല്ലേ? വനിത എന്ന് പറയുന്ന പദത്തിനൊരു നല്ല അർത്ഥമുണ്ട്, ശരിയല്ല. ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവളൊരു ലക്ഷ്മിയാണ്. ഇങ്ങനെ മനോഹരമായ പേരുകളൊക്കെ ഇട്ട് പുറത്തെഴുതിയ പേരിന് ചേരാത്തതൊക്കെ അകത്ത് നിറച്ച്, ശരിയല്ല. പേര് കണ്ടാണല്ലോ ആളുകൾ വാങ്ങിക്കുന്നത്. പഴയ കാലത്ത് എന്നാൽ അടുക്കളയിൽ നിന്ന് കാപ്പിയുമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിച്ചാൽ നിത്യവും ചായ കുടിച്ചൊക്കെ സുഖമായിട്ട് ജീവിക്കാം, ശരിയല്ല. ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുപോയി എവിടുന്നെങ്കിലും ഏതെങ്കിലുമൊക്കെ വെച്ച് കെട്ടി ഈ പുറമൊക്കെ കണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ ആള് മാറും. അതുകൊണ്ട് കൊണ്ടുവന്ന് അന്ന് മുതൽ അവസാനം വരെ കുളിക്കാതിരുന്നാൽ ഈ മോടിയൊക്കെ ഉണ്ടാവും. ഈ പുറമേയുള്ള മോടിയായി കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല പേരാണ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാ രത്നം, ശരിയല്ല. അകത്ത് കയറിയാൽ സാധനം ആകപ്പശകാണ്. അതൊക്കെയാ പോയി വായിക്കുക. പോകുമ്പോ ഇപ്പൊ താഴെ പെട്ടിക്കടയിൽ നിന്ന് രണ്ടെണ്ണം വായിക്കും. ഞാൻ ഇതൊക്കെ കേട്ടു, ഗുരുദേവന്റെ ഒരു പുസ്തകം വാങ്ങിച്ചേക്കാം. ഓ അതിത് മതി, കേട്ടില്ലേ, ഇനിയിപ്പോ അടുത്ത കൊല്ലം. സദാശിവ ദർശനം പതിവായി ചുറ്റി നോക്കണം. ഇവിടെ വെച്ചേച്ച് പോകരുത്, എന്നിട്ട് ഉറയ്ക്കണം. ദീർഘകാല നൈരന്തര്യ സേവനം അങ്ങനെ പുജിക്കണം. അവര് സേവിക്കുന്നതാണ്. എന്നാൽ ചിലരാകട്ടെ ഈശ്വരനെ ഉപാസിക്കുന്നത് കാമനകൾക്കു വേണ്ടിയാണ്. ഈശ്വരൻ അത് തരണം, ഇത് തരണം, അതും തരും, പ്രാർത്ഥിച്ചാൽ അതും തരും. പക്ഷെ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിഞ്ഞ് ദുഃഖിക്കുമ്പോഴും മുമ്പോ അങ്ങനെ ചിന്ത വിളിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചതാ, ആദ്യം ചെന്ന് പഠിക്കലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള വഴിപാടുകളും ഒക്കെ നേർന്ന് ഇത് മോനെ വേണമെന്നോ മോനെ കൊടുത്തു. അപ്പൊ അവൻ എട്ടെത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാനെ ചിന്ത വിളിക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് താ. ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതോ? ഇങ്ങനെ ചോദിച്ചൊക്കെ തരുന്നയാളാണ്, അത് അങ്ങേരുടെ ലീലയാ. മേടിച്ചു കഴിഞ്ഞത് നിങ്ങൾക്ക് ഭാരോ, അതിന് മേടിക്കുന്നതിന് മുമ്പ് ഏത് വേണമെന്ന് ആലോചിക്കണം. ഭഗവാനെ തന്നെ വേണോ, വിഭൂതികൾ വേണോ? ചില വിഭൂതികൾക്കാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു കൊച്ചു ഭഗവാനാവാൻ. മനസ്സിലായില്ല, അങ്ങേരെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, അങ്ങേരുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വിഭൂതി ഒന്നും കാണിക്കുകയും വേണ്ട. വിഭൂതി കാണിക്കാൻ അങ്ങേരെ അവിടെ ഇരിപ്പുണ്ടല്ലോ, അങ്ങേര് കാണിക്കുന്ന വിഭൂതിയാണല്ലോ ഇതെല്ലാം. ശരിയല്ല, ഇനി ഇതിനകത്ത് നമ്മൾ കയറി ഒരു വിഭൂതിയും കൂടെ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങേര് കാണിക്കുമ്പോ ഇത് ഭൂതി പരിപൂർണമാണ്, എന്നാൽ അങ്ങേരുടെ ഐശ്വര്യമാണ് ഇതെല്ലാം. അത് വളരെ അത്ഭുതാവഹമാണ്, വളരെ വലിയ അത്ഭുതങ്ങളാണ് അങ്ങേര് കാണിക്കുന്നത്. ചിങ്ങത്തിലും കന്നിയിലും വരെ മഴ പെയ്യുക. ശരിയല്ല, അപ്പൊ അതിന്റെ സൂത്രവാക്യത്തിൽ നിന്ന് ഒരു ചെറുത് കിട്ടിയാൽ ഒരു ജലധാര പ്രവർത്തിപ്പിച്ച് എങ്കിലും നമുക്ക് അങ്ങോട്ടെ കഴിവുണ്ടെന്നൊന്ന് കാണിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഈ വിഭൂതികളൊക്കെ ഉണ്ട്, അതിന്റെ ഒരു അല്പം കിട്ടാനാ ചിലർ ഉപാസിക്കുന്നത്, അത് കിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും, മറ്റത് പോവില്ല, മറ്റത് നിത്യ നിരന്തരമാണ്. അദ്ദേഹം രൂപമെടുത്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് മരിക്കില്ല, എല്ലാം അദ്ദേഹത്തിന്റെ രൂപമാണ്. നമ്മൾ ഒരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ മരിക്കും. അപ്പൊ നമ്മുടെ ഭക്തന്മാരൊക്കെ കൂടെ കരയും, ഈശ്വരൻ മരിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഭക്തന്മാരോടൊക്കെ പറഞ്ഞു, ഞാൻ ഈശ്വരനാണ്, കഴിഞ്ഞ് എന്നെ സമാധി ഇരുത്താൻ നേരത്ത് അല്ലെങ്കിൽ മരിച്ചു കുഴിച്ചിടാൻ നേരത്ത് അവിടെ കൂടിയവരെല്ലാം കൂടെ പറയും, ഈശ്വരൻ മരിച്ചു. മരിക്കുന്നത് ഈശ്വരനല്ലെന്ന് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്. ബോധം ഈശ്വരനാണെന്നും അത് ഏകമാണെന്നും ശരീരമുള്ള ഞാൻ ഈശ്വരനല്ലെന്നും ഈ ശരീരം ഞാൻ ഒരിക്കൽ വെടിയുമെന്നും അത് കണ്ട് നിങ്ങളെല്ലാം കൂടെ ഈശ്വരൻ മരിച്ചുവെന്ന് നിന്ദിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് ഞാൻ ഈശ്വരൻ അല്ലെന്ന് തന്നെ അറിയണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വളരെ അപകടമാണ്, സഹിക്കില്ല. ശരിയല്ല, ഇങ്ങനെ ഈശ്വരൻ ഒരുപാട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് നമ്മുടെ ബോധത്തിൽ. ഇങ്ങനെയൊക്കെ മരിച്ചിട്ടും പിന്നെയും പിന്നെയും ഈശ്വരന്മാർ ജനിക്കുന്നുണ്ട്, ജനിച്ചു മരിക്കുന്നത് ഒന്നും ഈശ്വരനല്ല. ഈശ്വരന് ജനിമരണങ്ങളും ഇല്ല. അതുകൊണ്ട് ചിലര് ധ്യാനിക്കുന്നത് അതിനാണ്, പരമാത്മഭാവത്തിന് ശിവനെ ഏകാഗ്രത വഴി ഭജിച്ച് ശിവലോകമെത്തുക. അതിന് സ്വർഗാദി സുഖങ്ങളെല്ലാം ക്ഷണഭങ്കുരമാണെന്നറിയുക, അത് ജനിമരണങ്ങളുടെ ലോകമാണെന്നറിയുക. അതുകൊണ്ട് ഈശ്വര, എനിക്ക് നീ ഒഴിഞ്ഞ് വേറൊന്നും വേണ്ട. ആറ്, നിനക്കിലിന്തു ചൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു, മറ്റെനിക്കു ദൈവമില്ല, പൊൻവിളക്കിളച്ചുമാഴിയേ மனம் தொடங்கி என்னும் எண்ணமொக்கே நெக்கி நக்கிடும் கணம் புரஞ்சமேயே கனிஞ்சு வந்த கண்ணரே நினைக்கில் எந்து சூடனொக்கு தன்ன நீ ஒழிஞ்சு மத்தனிக்கு தெய்வமில்ல பொன்னிள கிளச்சுமாடியே மனம் தொடங்கி என்னும் எண்ணமொக்கே நெக்கி நக்கிடும் கணம் குறஞ்சமேனியே கனிஞ்சு வந்த கண்ணலே. இது நல்லொரு பிம்பமாக வளரെ நல்ல ஒரு பிம்பமான வீண்டும் பகவான் பரையும் நாராயண குருதேவன் பரையும் நினைக்கில் ஆலோசிச்சு நோக்கியா ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട്. വീട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിക്കാറുണ്ട്. വസ്തു മേടിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കാറുണ്ട്. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യമാണ്. ഭൗതികങ്ങളായ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല നടന്നതെന്ന് ആലോചിക്കുന്നവനറിയാം. മനസ്സിലായില്ല. ഭൗതികങ്ങളായ ഒരു കാര്യമെങ്കിലും ആലോചിച്ചിട്ടല്ല നടക്കുന്നത്, യാദൃച്ഛികമായാണെന്ന് ആലോചിക്കുന്നവനറിയാം. രണ്ടാമത്തെ ആലോചനയും ആദ്യത്തെ ആലോചനയും തമ്മിൽ ഇത്തിരി ഭേദമുണ്ട്. ആദ്യത്തെ ആലോചന തൈലധാര പോലെയാണ്, അവിടെ തിരിച്ചറിയാത്തതാണ്. പ്രവാഹ നിത്യത ഉള്ളതാണ്. നിങ്ങൾ വെച്ച വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠിപ്പ്, ഇതൊക്കെ എടുത്തു നോക്കിക്കോ. ആദ്യം നിങ്ങൾ ആലോചിച്ചതാണോ, ആ ഒരാലോചനയേ ഉള്ളോ, അതാണോ അവസാനം വരെ നിന്നത്? അതല്ല. ആലോചിക്കുകയും വന്നു ചേരുകയും ചെയ്യുമ്പോൾ ആലോചിച്ചും വന്നു ചേർന്നതിനെ ചേർത്ത് ആലോചിച്ചും ആലോചന ഒപ്പിച്ചെടുത്തതാണോ?

രക്ഷപ്പെട്ടത് ഞാൻ ആലോചിച്ചതാണെന്നും അതിന്റെ ക്രമിക വികാസമൊക്കെ ഞാൻ ആളുകളോട് പറഞ്ഞു. അത് നേടിയ രീതിയൊക്കെ വന്നു കഴിഞ്ഞു പറഞ്ഞു. അതിൽ ലോകൻ എന്നെ വന്ദിക്കാനും തുടങ്ങി. ശരിയല്ല, ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് ആലോചിച്ചും വന്നും ആലോചിച്ചും വന്നു ഇരിക്കുന്നതിന്റെ ആലോചനകളിൽ നിന്ന് അനുകൂലമല്ലാത്തവയെ മാറ്റി വന്നതിനനുഗുണമായി ആലോചനകളുടെ പരമ്പരയെ ചേർത്ത് പ്രവാഹനിത്യതയുള്ള ഒരാലോചനയെയാണോ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് പറയുക. പ്രവാഹനിത്യത എന്ന പദമായിരിക്കും കുഴപ്പമുണ്ടാകുന്നത്. നാരദഘട്ടില് കാശിയില് വാരാണസിയില് ഒരാൾ ഇറങ്ങി നിന്നതാ, വേണ്ട കുറച്ചുകൂടെ മുകളിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇനി ബോധ്യം വരാൻ. ദേവപ്രയാഗയിലോ നന്ദപ്രയാഗയിലോ വെള്ളത്തിലിറങ്ങിയ ഒരാൾ മുങ്ങുക, ഒന്ന് മുങ്ങി പൊങ്ങിയിട്ട് അയാൾ ഒന്നുകൂടെ മുങ്ങിയാൽ അയാൾ മുങ്ങിയത് ആദ്യത്തെ വെള്ളത്തിലാണോ അതല്ല വേറെ വെള്ളമാണ്? വേറെ വെള്ളമാണ്. പക്ഷെ അയാൾ ഒന്ന് പറയുക, ഞാൻ ഗംഗയിൽ കുളിച്ചു എന്നാണ്. അടുത്തവൻ പോയി കുളിക്കുമ്പോൾ, അടുത്ത ആണ്ടിൽ കുളിക്കുമ്പോഴും അവൻ പറയുക ഗംഗയെ കുളിച്ചു എന്നാണ്. രണ്ടും രണ്ടു കുളിയല്ലേ? ശ്രുതി മനസ്സിലായില്ല. പ്രവാഹ നിത്യതയേയുള്ളൂ, നിത്യതയില്ലത്. ആലോചനയും ഒരു പ്രവാഹമല്ലേ? അതിന് നിത്യതയുണ്ടോ? നിത്യതയില്ലെങ്കിൽ ആ നൈമിഷിക പ്രവാഹത്തിന്റെ ആലോചനയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് ഞാൻ ചെയ്തു, അങ്ങനൊരു ചെയ്തിട്ടുണ്ടോ? ഈ ലൗകിക ജീവിതത്തിൽ ഒന്നിനും ആലോചിക്കാനില്ല. ആലോചിക്കുന്നത് അത്രയും ദുഃഖമാണ്. എന്നാൽ ബോധത്തിൽ ആലോചിച്ചുറച്ചു നിന്നാൽ യാദൃച്ഛികമായതെല്ലാം വിജയമാണ്. ചെല്ല് വെറുതെ നടക്കുകയുള്ളൂ. കൂടെ നടക്കുന്നവർ ഒരുപാട് ആലോചിക്കും. ചെല്ല് വെറുതെ നടക്കുകയുള്ളൂ, കാരണം അവർക്കൊരു സത്യം അറിയാം, അവർക്കുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിൽ ഒരാളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി, കഴുകി പാത്രമൊക്കെ വെച്ച് നിങ്ങൾക്ക് ആഹാരം തന്ന് കഴിപ്പിച്ച് എഴുന്നേറ്റ് വിടുന്നു, ഒന്നും നിങ്ങൾ യോജിച്ചില്ല. ഉണ്ട് വയറ് നിറഞ്ഞിരിക്കുക, എന്നിട്ട് കൂട്ടുക. വേറൊരു തന്നെ ആലോചിച്ച് ഇവിടെ ചോദിച്ചാൽ കിട്ടുമെന്നൊക്കെ ആലോചിച്ചുറച്ച് പതുക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇരിപ്പില്ല, കാരണം അതെല്ലാം തീർന്നു. കാര്യമാണ്, ആലോചിച്ചുകൊണ്ട് കിട്ടുമോ? ഒരു ഇന്റർവ്യൂവില് ഒരുത്തനിരിക്കുമ്പോ ചോദ്യത്തിന് ഉത്തരവൻ തെറ്റിച്ചാ പറഞ്ഞു, അവന് ജോലി കൊടുത്തു. ശരിയായിട്ട് പറഞ്ഞൊന്നും കൊടുത്തില്ല. ഒരുത്തൻ ശരി പറഞ്ഞു, അവന് കൊടുത്തു. വേറൊരുത്തൻ പറഞ്ഞ് ശരിക്ക് കൊടുത്തില്ല. എന്താണ് ഈ പ്രപഞ്ച നിയമം? അങ്ങനൊരു പ്രപഞ്ച നിയമം തന്നെ ഉണ്ടോ? വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കും, രസകരമാണ്. സൂക്ഷിക്കുകയും വേണം കേട്ടോ, ആലോചന ഒരു പിടിയിൽ നിർത്തി ആലോചിക്കണം. ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചിലപ്പം കൊണ്ടുപോകും. ആലോചിച്ച് ചിലപ്പോ പിടിവിട്ടു. ഈ ആലോചനയുടെ കട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകും. അപ്പോഴായിരിക്കും വീട്ടുകാരാരെങ്കിലും കയറുമെന്ന് കാണണം. വെറുതെ ഇരുന്ന് ചിരിക്കുന്നു. ഒരു മാറി നോക്കും.

0: ആരോടോ ആംഗ്യം കാണിക്കുന്നു. ഇതെല്ലാം ഈ ബോഡിയിലേക്ക് വരും ആലോചനയെല്ലാം. ആരോടോ ആംഗ്യം കാണിക്കുന്നു, വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നു. നീ ഒന്ന് ഇന്ന് നോക്കി, അവനാ മുറിയിൽ നിന്ന് എന്തോ കാണിക്കുന്നതെന്ന്. കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നലെ വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. സദാശിവ ദർശനം കേട്ട് കഴിഞ്ഞ് വന്ന് തുടങ്ങിയതാണ്. സൈക്യാട്രിസ്റ്റിന് പണിയാവുക, വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ആലോചനയെ ചരട് വിടാതെ പിടിക്കണം. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം ബോധ്യമാവും, ലൗകിക കർമ്മങ്ങളൊക്കെ ആലോചിക്കേണ്ടാത്തതാണ്. ഒരാലോചനയും അതിനാവശ്യമില്ലാത്തതാണ്. അവശ്യം വന്നാൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. അത് ചില വീട്ടിൽ അമ്മമാരുണ്ട്, അവർക്ക് ആലോചനയൊന്നുമില്ല, വിശക്കുന്നു, അവരുടെ ആഹാരം കയറിയിട്ടുണ്ട്. അവരെ കയ്യിൽ കിട്ടിയ ചുറ്റുമുള്ള സാധനം വിശക്കുമ്പോൾ ആഹാരത്തിന് റോ മെറ്റീരിയൽ വേണം. വീട്ടുമുറ്റത്തുനിന്ന് പറിച്ച് തകരുകയും ചെയ്യുമ്പോൾ താളും ഒക്കെ പറിച്ചു കൊണ്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടെന്ന് വെച്ച് തരും. ഗ്യാസും ഇല്ല, അൾസറും ഇല്ല, പരമാനന്ദ സുഖമായി കഴിച്ചിറങ്ങിപ്പോരാ. ഇന്നയാള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആലോചിച്ച് ലഡു ജിലേബിയും പ്രത്യേകമായിട്ട് വെണ്ടയ്ക്ക വഴറ്റി, മനസ്സിലായില്ല, വഴറ്റിയ വെണ്ടയ്ക്കയിൽ മുളകും മല്ലിയും ഒക്കെ വറത്തരച്ച് ഒക്കൂടെ ഉണ്ടാക്കി എന്ന് കൊടുക്കും. ഇതാലോചിച്ചുണ്ടാക്കിയ സാധനമാണ്. കഴിച്ചെഴുന്നേക്കുന്നത് മുതൽ വയറ് കേടാവും. ആലോചിച്ചുണ്ടാക്കിയതാണ്. ആലോചിച്ചുണ്ടാക്കുന്നതെല്ലാം നമ്പൂതിരി ആലോചിച്ച പോലെ, മനസ്സിലായില്ല. തിരുമേനി ആലോചിച്ചറിയില്ല. ഒരു ദിവസം ആളുകൾ നോക്കുമ്പോ ഒരു മഹിഷത്തിന്റെ രണ്ട് കൊമ്പിനിടയിൽ നമ്പൂരിയുടെ തല, നമ്പൂരി കാലിട്ടടിക്കുകയാണ്. അപ്പോഴാണ് ആളുകൾ കൂടി വടമൊക്കെ എറിഞ്ഞ് പിടിച്ചു കെട്ടി കൊമ്പറത്ത് പുറത്തിറക്കിയപ്പോ ചോദിച്ചു, തിരുമേനി എന്ത് അബദ്ധമാ കാണിച്ചത്, ഈ മഹിഷത്തിന്റെ ഇടയിൽ തല കയറ്റിയത്, ഓടിച്ചെന്ന് കയറ്റിയതാ? നോം രണ്ട് ദിവസം ആലോചിച്ച ഇതിനിടയിൽ എങ്ങനെ കയറുമെന്ന് നോക്കി. ഒരർത്ഥത്തിൽ നിങ്ങൾ ഈ കർമ്മരംഗത്ത് ആലോചിക്കുന്നത് മുഴുവൻ ഇതിനാണെന്നാണ് വെടിവട്ടത്തിൽ അവർ പറഞ്ഞത്. വെടിവട്ടം കൂടുമ്പോ ഇങ്ങനെയുള്ള ചില തമാശയാ പറയാ. അതിനകത്തുണ്ട് മനുഷ്യ കർമ്മത്തിന്റെ തലം. മനുഷ്യനെല്ലാം ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിലാക്കി അദ്ദേഹം തമാശയായി പറഞ്ഞു എന്ന് കൂട്ടിയാണ്. അതാണ് അതിന്റെ ഗാംഭീര്യം. ഒരുപാട് ആലോചിച്ച ഈ വട്ടത്തിനകത്ത് വീഴുന്നത് നാച്ചുറൽ ആണെങ്കിൽ കുഴപ്പമില്ല. അത് നിനയ്ക്കും ആള്, ഇവിടെ അങ്ങനെയുള്ള നിനയ്ക്കലല്ല. നന്നായി ആലോചിച്ചാൽ നിനയ്ക്കിൽ എന്തു ചൂടനൊന്ന് തന്നെ നീ.
1: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Guru Parambare Smirichondu Brahma Sutra Sangra Bhashyam Jiriya Sutram. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ജന്മാദി അസ്യയത എന്ന സൂത്രമാണ്. ജന്മാദി എന്നാൽ അതിൻ്റെ അർത്ഥം ജന്മം, സ്ഥിതി, പ്രളയം എന്നാണ്. അസ്യ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ, യത ഏതൊരു കാരണത്തിൽ നിന്നാണോ സംഭവിക്കുന്നത് തത് ബ്രഹ്മ, അത് ബ്രഹ്മമാണ്. അതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഏതോ അതാണ് ബ്രഹ്മം. ആ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്നതാണ് ഈശ്വരൻ. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് ഈ ജഗത്തിന് കാരണം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഈ ജഗത്തിന് കാരണമായിട്ട് പ്രധാനം, അചേതനം, അണു, അഭാവം, അല്ലെങ്കിൽ സംസാരികളായ ഏതെങ്കിലും ജീവന്മാർ, അത് അല്ലെങ്കിൽ സ്വഭാവം, ഇതൊന്നും തന്നെ കാരണമാകത്തില്ല എന്നിവിടെ സമർത്ഥിച്ചു. ജഗത്തിന് കാരണമായി ഈശ്വരനെ തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ടത് സാധ്യമല്ല എന്നുവെച്ച സ്വഭാവത വിശിഷ്ട ദേശകാല നിമിത്താന ഉപാദാന. ദേശകാല നിമിത്തങ്ങൾ, അസാധാരണമായ വിശേഷമായ ദേശകാല നിമിത്തങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് സ്വഭാവം ജഗത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇത് തനിയേ ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയത്തില്ല എന്നാണ്. യുക്തിയുക്തമായി അങ്ങനെയൊന്നും സമാനം പറയാൻ കഴിയത്തില്ല. ഏതദേവ അനുമാനം അടുത്ത് സംസാരി വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം മന്യന്തേ ഈശ്വര കാരണിനഹ. ഇതേ അനുമാനം തന്നെ ഇവിടെ ഈ സൂത്രത്തിലൂടെ ഒരു അനുമാനത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ നിയമം, അതിന് വ്യാപ്തി എന്ന് പറയും. ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ ഈ ഒരു നിയമം വ്യാപ്തി, അല്ലെങ്കിൽ ഈ നിയമം അനുസരിച്ച് ഒരു അനുമാനം നടത്തുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഒരു കാര്യമാണ്, അതുകൊണ്ട് ആ കാര്യമായതുകൊണ്ട് അതിനൊരു കാരണം ഉണ്ടായിരിക്കണം, ആ കാരണം സർവജ്ഞനായ ഈശ്വരനാണ് എന്നിവിടെ സമർത്ഥിക്കുകയാണ്. ഈ അനുമാനത്തെ തന്നെ സംസാരി വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം, സംസാരിയിൽ നിന്നും വ്യതിരിക്തനായിരിക്കുന്ന സംസാരി എന്ന് പറയുമ്പോൾ ജീവൻ, എത്ര ശ്രേഷ്ഠനായ ജീവനായാലും ശരി, ആ ജീവനിൽ നിന്നും വ്യതിരിക്തം, ഭിന്നമായിരിക്കുന്ന ഈശ്വരന്റെ അസ്തിത്വം, ഈശ്വരന്റെ ഉണ്മയ്ക്ക് സാധനമായി ഉപായമായി മന്യന്തയെ കരുതുന്നു ആര്? ഈശ്വര കാരണിനഹ. ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്ന് വാദിക്കുന്നവരാണ് ഈശ്വര കാരണികൾ. അങ്ങനെയുള്ള ഈശ്വരൻ ജഗത്തിന് കാരണമെന്ന് പറയുന്ന, ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യായ വൈശേഷികന്മാരെ, ഗൗതമന്റെയും കണാദന്റെയും അനുയായികൾ. അവര് ഈ അനുമാനത്തിലൂടെ സമർത്ഥിക്കുകയാണ് ജഗത്തിനൊരു കാരണമുണ്ട്, അത് ഏകനാണ്, സർവജ്ഞനാണ്, അത് ഈശ്വരൻ എന്ന് പറയുന്നു. പക്ഷെ അതും ഇവിടെ അദ്വൈതികളുടെ ചിന്തയുമായിട്ട് വ്യത്യാസമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, നനു ഇഹാവി തദൈവ ഉപന്യസ്തം ജന്മാദിസൂത്രേ പറയുന്നു. ആ നൈയായികന്മാരുടെ അനുമാനത്തെയാണ് ഇവിടെയും നിർദ്ദേശിക്കുന്നതെങ്കിലോ, ഇഹാവി ഇവിടെയും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അദ്വൈത ചിന്തയിലും, തദൈവ ഉപന്യസ്തം അത് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ഉപന്യസിച്ചിരിക്കുന്നത്. ഇവിടെ ജന്മാദിസൂത്രേ ജന്മാദി അസ്യയതഹ എന്ന് പറയുന്ന ഈ സൂത്രത്തിലും ആ ന്യായ വൈശേഷികന്മാരുടെ അനുമാനത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലോ നിഷേധിക്കുന്നു. അതല്ല, മറിച്ചോ വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. സൂത്രം എന്നുള്ളതിന് നൂല് എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ നൂൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വേദാന്ത വാക്യങ്ങളാകുന്ന പുഷ്പങ്ങളെ കുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് വേദാന്ത വാക്യ കുസുമം, വേദാന്ത വാക്യങ്ങളാകുന്ന പുഷ്പങ്ങൾ. അതിനെ ഗ്രഥനം, കുരുക്കുക, ഗ്രഥനാർത്ഥത്വ കുരുക്കുന്നതിന് വേണ്ടിയാണ് ഈ സൂത്രങ്ങൾ എന്നാണ് പറഞ്ഞാൽ. ഈ സൂത്രങ്ങൾ എന്ന് പറയുന്ന ഈ ചെറു ചെറു വാക്യങ്ങളിലൂടെ ഉപനിഷത്തുകളുടെ ആശയത്തെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് എന്റെ താല്പര്യം. വളരെ ലഘുവായ വാക്യങ്ങളാണ് ഓരോ സൂത്രങ്ങളും, ചിലപ്പോൾ ഒരു സൂത്രത്തിൽ ഒരു പദമേ കാണത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഉപനിഷത്തുകളുടെ അതിദഹനമായ വിപുലമായ ആശയങ്ങളെ പ്രകടമാക്കുകയാണ്. അല്ല, സ്വതന്ത്രമായൊരു വിചാരമല്ല ഇവിടെ. അത് നമ്മൾ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ആചാര്യന്റെയോ സ്വതന്ത്രമായ ഒരു വിചാരമല്ല ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എപ്പോഴും വേദം, ശ്രുതി, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിചാരമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിന്റെ ആശയങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ലഘുവായ രീതിയിൽ ഇവിടെ സൂത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നത്. വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. അതുകൊണ്ട് വേദാന്ത ഉപനിഷത്തിന്റെ വാക്യങ്ങളെ പ്രകടമാക്കുകയാണ്. ഈ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈശ്വര പ്രവക്തമെന്നാണ് കരുതുന്നത്. മനുഷ്യൻ നിർമ്മിച്ചതായിട്ടല്ല കരുതുന്നത്. ആധുനിക ചിന്തകന്മാർ പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ചതെന്നാണ്. പക്ഷെ ഈ വേദാന്ത പാരമ്പര്യത്തിലെ വിശ്വാസം ഇത് ഈശ്വരൻ പറഞ്ഞതെന്നാണ്. ഈശ്വരൻ എങ്ങനെ പറയാൻ പറ്റും? ഈശ്വരന് നേരിട്ട് വന്ന ആരോടെങ്കിലും പറഞ്ഞോണോ? അല്ല, ഈശ്വരൻ ഋഷിമാർക്ക് വെളിപ്പെടുത്തിയത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ പൂർവ്വകൽപ്പത്തിലെ വേദത്തെ സ്മരിച്ചുകൊണ്ട് ആണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്നാണ്. ഈശ്വരൻ ഹിരണ്യഗർഭനെ സൃഷ്ടിക്കുന്നു, ഹിരണ്യഗർഭൻ ബാക്കി സൃഷ്ടി എല്ലാം നടത്തുന്നു. അപ്പൊ ഈ വേദത്തെ സ്മരിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള വേദം ഈശ്വര പ്രവർത്തനമാണ്. ആ വേദത്തെ ആശ്രയിച്ച് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തയാണ് ഉപനിഷത്തെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് അദ്വൈത സിദ്ധാന്തത്തെ പ്രകടമാക്കിയിരിക്കുന്നതും വ്യവസ്ഥാപനം ചെയ്തിരിക്കുന്നതും. അത് ഏതെങ്കിലും ഒരു മനുഷ്യ ബുദ്ധി പ്രഭവമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ കൽപ്പിച്ചെടുത്തായിരുന്നു. ഒരു മനുഷ്യന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടല്ല ഈ ഉപനിഷത്ത്, ഈ അദ്വൈത സിദ്ധാന്തം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. അതാണ് വിശ്വാസം. അത് തന്നെ വിശദീകരിക്കുന്നു, വേദാന്ത വാക്യാനിഹി സൂത്രൈഹി ഉദാഹൃത്യ വിചാര്യന്തേ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? വേദാന്ത വാക്യങ്ങളെ തന്നെ, വേദാന്ത വാക്യാനിഹി സൂത്രയിൽ ഉദാഹൃത്യ, സൂത്രങ്ങളെ കൊണ്ട് അതിനെ ഉദാഹരിച്ചിട്ട് വിചാര്യന്തേ, വിചാരം ചെയ്യുകയാണ്. വേദാന്ത വാക്യങ്ങളെ സൂത്രങ്ങളിലൂടെ നിർദ്ദേശിച്ച് അതിനെ പിന്നീട് ചർച്ച ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്താഹി ബ്രഹ്മ അവഗതിഹി. വാക്യാർത്ഥ വിചാരണം, വേദാന്ത വാക്യങ്ങളുടെ അർത്ഥം, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ വേദാന്ത വാക്യങ്ങൾ, ആ വേദാന്ത വാക്യാർത്ഥത്തെ, ആ വാക്യത്തിന്റെ താല്പര്യത്തെ ഉള്ള വിചാരണം, അതിനെക്കുറിച്ചുള്ള വിചാരം, ചിന്ത, അതിന്റെ അധ്യവസാനം, അതിന്റെ താല്പര്യ നിശ്ചയം, അതുകൊണ്ട് നിർവൃത്തമായ സിദ്ധിക്കുന്നതാണ് ബ്രഹ്മാവഗതി, ബ്രഹ്മാനുഭവം. ബ്രഹ്മാനുഭവം, ഈശ്വരാനുഭവം എന്ന് പറയുന്ന ഇവിടെ അദ്വൈതികൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വേദാന്ത വാക്യങ്ങളെക്കുറിച്ച് വേദാന്ത വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് വിചാരം ചെയ്യുന്നു. ആ വിചാരത്തിൽ നിന്ന് അതിന്റെ താല്പര്യത്തെക്കുറിച്ചുള്ള നിശ്ചയം ഉണ്ടാകും. ആ നിശ്ചയത്തിൽ നിന്ന് ബ്രഹ്മാനുഭവം, ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നു എന്നാണ്. അതാണ് വേദാന്ത വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്ത ഈ ബ്രഹ്മാവഗതി. അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, ശ്രുതി എന്ന് പറയുന്നതാണ് ഇവിടെ പരമ പ്രമാണമായിരിക്കുന്നത്. ശ്രുതി വാക്യാർത്ഥ വിചാരം കൊണ്ട് അതിന്റെ താത്പര്യ നിശ്ചയം ഉണ്ടാകുന്നു. ആ താത്പര്യ നിശ്ചയത്തിൽ നിന്നാണ് ബ്രഹ്മ അനുഭവം ഉണ്ടാകുന്നത്. അല്ല, അനുമാനാദികളിലൂടെ ഊഹിച്ചെന്ന് അറിയുന്നതല്ല. അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, അനുമാനം തുടങ്ങി മറ്റ് പ്രമാണങ്ങളുണ്ട്, ഈ പ്രമാണങ്ങളിലൂടെയൊന്നും ഉണ്ടാകുന്ന അറിവല്ല എന്നർത്ഥം. ഇത് പറയും, ഇത് സ്വ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് വേദാന്ത വാക്യാർത്ഥ വിചാരം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവമാണ് എന്നാണ്. സത്സുതു വേദാന്തവാക്യേഷു ജഗത ജന്മാദി കാരണവാദിഷു തദർത്ഥ ഗ്രഹണദാർഢ്യായ അനുമാനമവി വേദാന്തവാക്യ അവിരോധി പ്രമാണം ഭവേത് എന്ന നിവാചിയതേ. സത്സുതു വേദാന്തവാക്യേഷു, അങ്ങനെ വേദാന്തവാക്യങ്ങൾ ഇവിടെ നിലവിൽ ഉണ്ട്. എന്തിനുള്ള വേദാന്തവാക്യങ്ങൾ? ജഗത ജന്മാദി കാരണവാദിഷു, ജഗത്തിന്റെ ജന്മാദികൾക്ക് കാരണം ഈശ്വരനാണെന്ന് പറയുന്ന വേദാന്തവാക്യങ്ങളുണ്ട്. ആ വേദാന്തവാക്യങ്ങളെ ആദ്യ സ്വീകരിക്കുക. ആ അതിൽ നിന്നും അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് തദർത്ഥഗ്രഹണ ദാർഢ്യായ, അതിന്റെ അർത്ഥജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, വേദാന്ത വാക്യാർത്ഥ ജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ആണ് തദർത്ഥഗ്രഹണം എന്ന് പറഞ്ഞ ജ്ഞാനം. തദർത്ഥഗ്രഹണം, ആ വേദാന്ത വാക്യാർത്ഥ ജ്ഞാനം, അതിന്റെ ദാർഢ്യം, ദൃഢത എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനത്തിൽ സംശയം വിവരിയോ ഒന്നും പാടില്ല. അതാണ് ദാർഢ്യം എന്ന് പറയുന്നത്. സംശയ വിവരീയങ്ങൾ കൂടാതെയുള്ള ജ്ഞാനം, അതാണ് ദൃഢജ്ഞാനം എന്ന് പറയും. അതിന് ആ ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിക്ക്, വേദാന്ത വാക്യം വിചാരം ചെയ്ത വ്യക്തിക്ക് അതിന്റെ ആശയത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമോ ഏതെങ്കിലും വിപരീത ജ്ഞാനമോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ദൃഢജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ദൃഢജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി അനുമാനത്തെയും ഇവിടെ സ്വീകരിക്കുന്നു എന്നാണ്. അനുമാനത്തെ ഇവിടെ സ്വീകരിക്കുന്നു, അല്ലാതെ സ്വതന്ത്രമായി അനുമാനത്തെ സ്വീകരിക്കുന്നില്ല. എങ്ങനെയുള്ള അനുമാനം? വേദാന്ത വാക്യ അവിരോധി, വേദാന്ത വാക്യാർത്ഥവുമായിട്ട് വിരോധം വരാൻ പാടില്ല. വേദാന്ത വാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണോ ധരിച്ചിരിക്കുന്നത് ആ സാരത്തിന് വിരോധം വരാത്ത അനുമാനത്തെയും പ്രമാണം ഭവേ, പ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു, നിവാര്യത അതിനെ നിഷേധിക്കുന്നില്ല എന്നർത്ഥം. അപ്പോ ഒന്നാമത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഉപനിഷത്ത് വാക്യങ്ങൾക്കാണ്, രണ്ടാമതേ തർക്കത്തിന് യുക്തിക്ക് എല്ലാം സ്ഥാനമുള്ളൂ. ഒന്ന് ഉപനിഷത്ത് എന്ത് പറയുന്നു അതിന്റെ താല്പര്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് പിന്നീട് ചർച്ച ചെയ്യുക. ആ ചർച്ചയാണ് ഇവിടെ തർക്കം എന്ന് പറയുന്നത്. അത് ശ്രുതി അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒരു യുക്തി ശ്രുതിക്ക് വിരോധമായി വന്നു കഴിഞ്ഞാൽ ആ യുക്തിയെ തള്ളിക്കളയണം, ശ്രുതിയെ സ്വീകരിക്കണം എന്നാണ്. അത് ശ്രുതി തന്നെ നിർദ്ദേശിക്കുന്നതുകൊണ്ടാണ് ശ്രുത്യ ഏവ സഹായത്വേന തർക്കസ്യ അഭ്യഭേദത്വ. ശ്രുതി തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, സഹായമായിട്ട്, വേദാന്ത വിചാരത്തിന് സഹായമായിട്ട് ശ്രുതി തന്നെ തർക്കസ്യ അഭ്യഭേദത്വ തർക്കത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അനുമാനത്തെ കൂടി സ്വീകരിക്കുന്നതെന്ന്. ഈ ബ്രഹ്മ അവഗതി എന്നിവിടെ പറയുന്നത് ബ്രഹ്മ സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരം തർക്കത്തിലൂടെ ഉണ്ടാകത്തില്ല, യുക്തിയിലൂടെ ഉണ്ടാകത്തില്ല, വേദാന്ത വാക്യാർത്ഥ വിചാരത്തിലൂടെയേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. ആ വേദാന്ത വാക്യാർത്ഥ വിചാരത്തിന് നമുക്ക് ഒരു ശ്രുതിക്ക് വിരോധം വരാത്ത ഒരു തർക്കത്തെ സ്വീകരിക്കാം. അത് ശ്രുതി തന്നെ അതിന് അംഗീകാരം തന്നിട്ടുണ്ട്. അതാണ് അടുത്ത് പറയുന്നത് തഥാഹി ശ്രോതവ്യോ മന്തവ്യ ഇതി ശ്രുതി. ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രോതവ്യോ മന്തവ്യ നിരുദ്ധാസിതവ്യ എന്ന് പറയുന്നു. അവിടെ ശ്രവണത്തിന് ശേഷം മനനത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ തർക്കമാകാവുന്നതാണ്, ശ്രുതിക്ക് വിരോധം വരാത്ത, കുതർക്കം ആകരുത്, അങ്ങനെ അല്ലാതെയുള്ള തർക്കത്തെ സ്വീകരിക്കാം. അത് ബൃഹദാരണ്യത്തിൽ അങ്ങനെ പറയുന്നു, ശ്രോതവ്യോ മന്തവ്യ. അടുത്ത് ഛാന്തോഗ്യത്തിൽ കുറച്ചുകൂടി ഞാൻ വിശദീകരിച്ച് പറയുന്നു, പണ്ഡിതോ മേധാവി ഗാന്ധാരാൻ ഏവ ഉപസമ്പദ്യ ഉപസമ്പദ്യേത ഏവം ഏവ ഇഹ ആചാര്യവാൻ പുരുഷോ വേദ ഇതി ച പുരുഷബുദ്ധി സാഹായ്യം ആത്മനോ ദർശയതി. ഒരു വ്യക്തിക്ക് ഈ ആത്മവിദ്യയ്ക്ക് എപ്പോഴും ഒരു മറ്റൊരാളുടെ സഹായം വേണം എന്ന് പറയുന്നു. എന്തുകൊണ്ടവിടെ പറഞ്ഞു ആചാര്യവാൻ പുരുഷോ വേദ? ആചാര്യവാൻ, ആചാര്യമുള്ള ഒരുവനെ ഇതറിയുന്നുള്ളൂ, ആചാര്യന്റെ സഹായത്തോടുകൂടി മാത്രമേ ഇതിനറിയുന്നുള്ളൂ. ആചാര്യന്റെ സഹായമില്ലാതെ, ഗുരുവിന്റെ സഹായമില്ലാതെ ഇതറിയാൻ പറ്റത്തില്ല. അതിന് ആചാര്യൻ എങ്ങനെ സഹായിക്കുന്നു? അത് പറയുന്നു പണ്ഡിതോ മേധാവി, പണ്ഡിതനും മേധാവിയുമായിട്ടുള്ളവൻ എന്ന് പറയുന്നു. ബുദ്ധിമാൻ പണ്ഡിതൻ എന്നാണ്. ഊഹാപോഹ വിചക്ഷണൻ എന്ന് പറയുന്നു. ഊഹാപോഹ വിചക്ഷണനായിട്ടുള്ളവനാണ് പണ്ഡിതനാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പണ്ഡിതനും ബുദ്ധിമാനുമായിട്ടുള്ളവൻ. ഒരു സംഭവമായിട്ട് അവിടെ പറയുന്നത് ഗാന്ധാര ദേശത്ത് നിന്നും, ഉപനിഷത്തിൽ വരുന്നതാണ്, ഗാന്ധാര ദേശത്ത് നിന്നും ഒരുവനെ തസ്കരന്മാര് പിടിച്ചുകെട്ടി കാട്ടിന്റെ മധ്യത്ത് കൊണ്ടിട്ടു, ജനങ്ങളൊന്നും ഇല്ലാത്ത വനമധ്യത്ത്. അയാളുടെ കണ്ണും കെട്ടിയിരുന്നു തുണി കൊണ്ട് മറച്ചിരുന്നു. അയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്ത് വരാൻ കഴിയാതെ അയാൾ അവിടെ നിലവിളിച്ചു. അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അതുവഴി വന്ന കരുണാവാനായ ഒരു വ്യക്തി അയാളുടെ കണ്ണിലെ കെട്ടഴിച്ച് വഴി പറഞ്ഞു കൊടുത്തു. ഇന്ന ഇന്ന ഭാഗത്തേക്ക് പോയി, ഇന്ന ഇന്ന ഭാഗത്ത് തിരിഞ്ഞ് ദിശകളെല്ലാം പറഞ്ഞു കൊടുത്തു. തെക്കോട്ട് പോയി, പിന്നീട് വടക്കോട്ട് പോയി, അങ്ങനെ ദിശ പറഞ്ഞു കൊടുത്ത് അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് നീ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ഗാന്ധാര ദേശത്ത് എത്തിച്ചേരും എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോൾ ഈ ബന്ധനസ്ഥനായ പുരുഷൻ അവിടെ നിന്നും ഈ ആൾ പറഞ്ഞു കൊടുത്ത യുക്തികളെല്ലാം ഉപയോഗിച്ച് അടയാളങ്ങളെല്ലാം ഗ്രഹിച്ച് നടന്ന് തിരിച്ച് തന്റെ ദേശത്ത് ഗാന്ധാര ദേശത്ത് എത്തിച്ചേർന്നു എന്ന് ചാന്തോഗ്യത്തിൽ ഒരു കഥ പോലെ പറയുന്നുണ്ട്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തി ഊഹാപോഹ വിചക്ഷണത ആ സാമർഥ്യം ഈ ആത്മവിദ്യയ്ക്ക് ആവശ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കരുണാവാനായ ഒരു വ്യക്തി അവിടെ ചെന്ന് ഇയാളുടെ കണ്ണിനെ കെട്ടഴിച്ച് തിരിച്ച് ഗാന്ധാര ദേശത്ത് പോകുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾക്ക് ആ പറഞ്ഞു കൊടുത്തതിനെ മനസ്സിലാക്കി അയാളുടെ സ്വന്തം യുക്തി ഉപയോഗിച്ച് അടയാളങ്ങളെല്ലാം മനസ്സിലാക്കി ആ ദിക്കുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു പോകുന്നതിനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ അയാൾ തിരിച്ച് ഗാന്ധാര ദേശത്ത് എത്തിച്ചേരും. അപ്പൊ ഗുരുവിന്റെ സഹായം അവിടെ അത്രയേ ഉള്ളൂ. എന്താണ്? ശിഷ്യന് തന്റെ യുക്തിയെ ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഗുരു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ഇന്ന ദേശത്ത് കൂടി ചെന്നു കഴിഞ്ഞാൽ ഗാന്ധാര ദേശത്ത് എത്തിച്ചേരുന്നു. പിന്നീട് പ്രവർത്തിക്കേണ്ട ശിഷ്യനാണ്. ശിഷ്യൻ തന്റെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചിട്ട് അയാൾ മനസ്സിലാക്കുന്നു ഇന്ന ഇന്ന വഴിക്കാണ് പോകേണ്ടത്. എന്നിട്ട് ആ പറഞ്ഞ അടയാളങ്ങളെല്ലാം ശരിക്ക് ഗ്രഹിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുന്നു. അപ്പൊ ആ തിരിച്ച് തന്റെ സ്വന്തം സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി ശിഷ്യൻ ഉപയോഗിച്ചതാണ് ഇവിടെ പറയുന്ന തർക്കം, അനുമാനം. എന്ന് വെച്ചാൽ തന്റെ ബുദ്ധി കുശലത, അല്ലെങ്കിൽ ആ അയാളെ ഇടയ്ക്ക് ആ വഴികൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ദിക്കിന് ഭ്രമം വരികയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വഴിയിലൂടെ അയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്ത് എത്താനൊക്കത്തില്ല. കാരണം വനമധ്യത്തിലാണ്, അവിടെ ദിക്കറിയാൻ കഴിയാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഈ സംസാരത്തിൽ പെട്ടിരിക്കുന്ന ഒരുവനും ഒരു ഗുരു നിർദ്ദേശിക്കുന്ന മാർഗങ്ങളെല്ലാം മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അയാളുടെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് ഈ പറയുന്ന ബ്രഹ്മാവഗതി എന്ന് പറയുന്നതിനെ പ്രാപിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. അങ്ങനെയുള്ള ആ യാത്രയിൽ ഇയാൾ തർക്കത്തെ സഹായമായി സ്വീകരിക്കാം. മനനത്തെ, മനനമാണ് ഇവിടെ തർക്കം എന്ന് പറയുന്നത്, ആ മനനത്തെ സഹായമായി സ്വീകരിക്കാം. ആ മനനം അങ്ങനെ മനനത്തെ അംഗീകരിക്കുന്നുള്ളതെന്നാണ്. അതുകൊണ്ട് പറയുന്നു ആചാര്യവാൻ പുരുഷോദയത, ആചാര്യമുള്ള പുരുഷൻ. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇയാൾക്ക് തിരിച്ച് ഗാന്ധാര ദേശത്തെത്താൻ കഴിഞ്ഞത്. അതുപോലെ ഒരു ഗുരു ഉള്ളവൻ മാത്രമേ ഇതിനറിയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിലെ പുരുഷ ബുദ്ധി സഹായം ആത്മനോദർശയി, മറ്റൊരു വ്യക്തിയുടെ സഹായം, പുരുഷബുദ്ധി സഹായം തനിക്ക് ഈ ബന്ധനസ്ഥനായ വ്യക്തിക്ക് ഉണ്ട് എന്ന് ശ്രുതി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം വേറൊരാൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കി പോകുന്നതിനുള്ള ശേഷി അവനുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കുന്നവന് മാത്രമേ, അതുകൊണ്ടാണ് ആദ്യം പണ്ഡിതോ മേധാവി എന്ന് പറഞ്ഞത്, അങ്ങനെ ഉള്ളവന് മാത്രമേ ഗുരുവിന്റെ സാമീപ്യവും ഗുരുവിന്റെ സഹായവും കൊണ്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവിന്റെ സമീപത്തിൽ വന്നു, ഗുരുവിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുത്തൻ രക്ഷപ്പെടണമെന്നില്ല. അവനീ പറയുന്ന യോഗ്യതകളിലൂടെ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ പറയുന്ന മനസ്സിലാക്കാനും ആ വഴിക്ക് പോകുന്നതിനുമുള്ള ശേഷിയില്ലാത്തവനാണെങ്കിൽ ഗുരുവിനെ കണ്ടെത്തിയുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. എനിക്കൊരു സന്യാസിയെ കണ്ടു, 80 വയസ്സായ ആളാണ്. അദ്ദേഹം ജീവിതം വളരെ ചെറുപ്പകാലത്തിലെ നാടുവിട്ട് പോയി വളരെ വർഷങ്ങളോളം നേപ്പാള്, തിബത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹിമാലയത്തിലൊക്കെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അപ്പോൾ എന്തിനാണ്, ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നാണ്. വളരെ കാലം അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഈ അവിടെയൊക്കെ സഞ്ചരിച്ച് മഞ്ഞിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയും. അങ്ങനെ അവസാനം ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ജീവിതമൊക്കെ കടന്നുപോയി, ഇനി മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവകാലം മുഴുവൻ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നു, എന്നിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ ആത്മകഥമായി പറഞ്ഞു, ഈ നടന്ന യാത്രയിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ കണ്ടിരിക്കും, പക്ഷേ അവരെയൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് സംഭവിച്ചിരിക്കാം. വാസ്തവത്തിൽ ഗുരുവിനെ കണ്ടെത്താത്തതുകൊണ്ടല്ല, ഗുരുക്കന്മാരൊരുപോട് ഇവരെ കണ്ടെത്തി, പക്ഷെ അവരെയൊന്നും ഗുരുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ജീവിതം കഴിഞ്ഞുപോയി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും ഇനി ബാക്കി അന്വേഷണം എന്തായാലും വ്യർത്ഥമാകത്തില്ല. അപ്പോൾ ഗുരുവിനെ അന്വേഷിച്ചാൽ തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നവരില്ല, കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നവരില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ അത് ഉപയോഗിക്കാനുള്ള യോഗ്യത വേണമെന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്, പണ്ഡിതോ മേധാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രുതി തന്നെ അത് അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ അദ്വൈത സിദ്ധാന്തത്തിൽ തർക്കത്തെ സഹായമായി സ്വീകരിക്കുന്നതിൽ ദോഷമില്ല എന്നാണ്. ധർമ്മജിജ്ഞാസായമിവ ശ്രുത്യാദയേവ പ്രമാണം ബ്രഹ്മജിജ്ഞാസായ ഹിന്ദു ശ്രുത്യാദയോ അനുഭവാദേശ യഥാസംഭവം ഇഹ പ്രമാണം. ധർമ്മജിജ്ഞാസയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രുതി മാത്രമേ ഉള്ളൂ പ്രമാണമായിട്ട്, വേറൊന്നും പ്രമാണമായിട്ട് സ്വീകരിക്കാൻ വയ്യ. അനുമാനാദികളൊന്നും അവിടെ, കാരണം അതീന്ദ്രിയമായൊരു വിഷയമാണ്. അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രുതി അല്ലാതെ വേറെ ഒരു തരത്തിലും അറിയാൻ നിവൃത്തിയില്ല, അതിനെ അന്വേഷിക്കുന്നതാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ യാഗം അല്ലെങ്കിൽ യാഗത്തിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങൾ, അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിന് പ്രമാണമായിട്ട് ശ്രുതിയെ, വേദത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അതാണ് ധർമ്മജിജ്ഞാസ അയാളുണ്ടാവും. ധർമ്മജിജ്ഞാസയിൽ എന്നതുപോലെ ശ്രുത്യാദേ ഏവ പ്രമാണം ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസയിൽ ശ്രുതി മാത്രമാണ് പ്രമാണം എന്ന് പറയാൻ പറ്റത്തില്ല. ഹിന്ദു ഇവിടെയാണെങ്കിലോ ശ്രുത്യാദയോ അനുഭവാദേശ യഥാസംഭവയുഹ പ്രമാണം. ഇവിടെയാണെങ്കിൽ ശ്രുതി ശ്രവണം മനനം നിധ്യാസനം ഇത് മാത്രമല്ല ഇവിടെ അനുഭവാദേശ അനുഭവമുണ്ട്. അനുഭവം തുടങ്ങിയവയും എന്താണ് യഥാസംഭവം ഇഹ പ്രമാണം. ഏത് സന്ദർഭത്തിൽ യോജിക്കുമോ ആ രീതിയിൽ അതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കാവുന്നത്. ഇവിടെ അനുഭവം പ്രമാണമാണ്. ഈ ധർമ്മവും ബ്രഹ്മവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ധർമ്മം എന്ന് പറയുന്നത് യാഗമായാലും ശരി, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പുണ്യമായാലും ശരി, ആ പുണ്യം നമുക്ക് പ്രത്യക്ഷമല്ല. അതുകൊണ്ട് അനുഭവത്തെ അവിടെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് യാഗം ചെയ്യുക, യാഗം ചെയ്തതിന് ശേഷം അന്ധകരണത്തിൽ പുണ്യം ഉണ്ടാവുന്നു, ആ പുണ്യം നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റത്തില്ല. പുണ്യത്തിന്റെ ഫലത്തെ നമുക്കറിയാൻ പറ്റും സുഖാനുഭവത്തിലൂടെ. പുണ്യം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അനുഭവം പ്രമാണമാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ് പ്രമാണം. അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർവോഹി ആത്മാ അസ്തിത്വം പ്രത്യേകി ഇതെല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ സൂത്രത്തിൽ. അനുഭവ അവസാനത്വാത് ഭൂതവസ്തു വിഷയത്വാച്ച ബ്രഹ്മജ്ഞാനസ്യ. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അനുഭവ അവസാനമാണ്, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അപരോക്ഷമായ അനുഭവത്തിലാണ് ഈ ബ്രഹ്മജ്ഞാനം അവസാനിക്കുന്നത്. അനുഭവത്തിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ശ്രുതിയിൽ നിന്നാണ്, ശ്രുതി വാക്യങ്ങളിൽ നിന്ന്. ആ അനുഭവം നമുക്ക് പരോക്ഷമായിട്ട് അനുഭവപ്പെടുന്നു, പ്രത്യക്ഷമല്ല എന്ന അനുഭവമാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നു? അനുഭവത്തിൽ അവസാനിക്കുന്നു. പരോക്ഷമായ ജ്ഞാനത്തിൽ തുടങ്ങി അപരോക്ഷമായ ജ്ഞാനത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അനുഭവം പ്രമാണമാണ്. അല്ല, വേദത്തിൽ പറയുന്നു അതുകൊണ്ട് ബ്രഹ്മം ഉണ്ടെന്നല്ല പറയുന്നു. ബ്രഹ്മം തന്റെ സ്വരൂപമാണ്, തന്റെ അനുഭവമാണ്, അത് അപരോക്ഷമായ അനുഭൂതിയാണ്. അപ്പൊ ആ അനുഭവത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പുണ്യത്തെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത. ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. ഇവിടെ അനുഭവമുണ്ട്, മറ്റിടത്ത് അനുഭവമില്ല. അനുഭവ അവസാനത്വ ഭൂതവസ്തു വിഷയത്വ, സത്യവസ്തുവാണ് ഇതിന്റെ വിഷയം. ഈ ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഭൂതവസ്തു സത്യവസ്തുവാണ്. സത്യവസ്തുവാണ് ഇതിന്റെ വിഷയം എന്നുള്ളത്. മറ്റേ അങ്ങനെയല്ല, പുണ്യമാണ് അതിന്റെ വിഷയം. അത് സത്യമല്ല, നശിച്ചു പോകുന്നതാണ്. പുണ്യം ആർജിച്ച് അനുഭവിച്ച് നശിച്ചു പോകും. ഇവിടെ അങ്ങനെ ആർജിക്കുന്നത് അനുഭവിച്ച് നശിക്കുന്നതല്ല, നിത്യമായിരിക്കുന്ന വസ്തുവാണ് ഇവിടെ ബ്രഹ്മം. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വിഷയം എന്താണ്? അത് നിത്യമായ വസ്തുവാണ്, പരമാത്മ വസ്തുവാണ്, നശിക്കുന്നതല്ല. അതുകൊണ്ട് ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും വേറെ വേറെയാണുള്ളത്. കർത്തവ്യേഹി വിഷയേ അനുഭവാപേക്ഷ അസ്ഥീരി ന അനുഭവാപേക്ഷ അസ്ഥീരി ശ്രുത്യാദീനാം ഏവ പ്രാമാണ്യം സ്യാത് പുരുഷാധീന ആത്മലാഭത്വാച്ച കർത്തവ്യസ്യ. കർത്തവ്യേഹി വിഷയേ, കർത്തവ്യമായ വിഷയം എന്ന് പറയുന്നത് ഇവിടെ യാഗവും മറ്റുമാണ്. അതൊരു വ്യക്തി ചെയ്യേണ്ടതാണ്. അതിലെന്താണ്? ന അനുഭവാപേക്ഷ അസ്ഥി, അവിടെ അനുഭവത്തിന്റെ ആവശ്യമുണ്ട്. യാഗത്തെക്കുറിച്ച് കേട്ടു, യാഗം അനുഷ്ഠിക്കുന്നു, അവിടെ നമുക്ക് അനുഭവത്തിന്റെ ആവശ്യമില്ല. ശ്രുതിയിൽ നിന്ന് കേട്ടു കഴിഞ്ഞാൽ മതി, ഇന്ന ഇന്നതാണ്. കേട്ടുകഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നയാളിന് അതിന്റെ മുൻ അനുഭവത്തിന്റെ ആവശ്യമില്ല. അയാൾ കേട്ടിട്ട് അത് ചെയ്യുന്നു, ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു അതിന്റെ ഫലം ഒരിക്കലും അനുഭവത്തിൽ വരുന്നതുമില്ല. പുണ്യം പ്രത്യക്ഷ അനുഭവത്തിന് അത് വിഷയമാകുന്നില്ല. അതുകൊണ്ടാണ് കർത്തവ്യമായ വിഷയങ്ങളിൽ യാഗാദികളിൽ അനുഭവത്തിന്റെ അപേക്ഷയില്ല, ഇവിടെ അനുഭവം ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ശ്രുത്യാദീനമേവ പ്രാമാണ്യം. യാഗത്തിലും മറ്റ് ശ്രുതി മാത്രമേ പ്രമാണമായിട്ടുള്ളൂ. ശ്രുതി പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു, അല്ലാതെ വേറെ പ്രമാണമില്ല. പ്രാമാണ്യം സ്യാത് പുരുഷ അധീന ആത്മലാഭത്വ കർത്തവ്യ. കർത്തവ്യം എന്ന് പറഞ്ഞാൽ യാഗാദികൾ പുരുഷാധീനമാണ്, ചെയ്യുന്ന വ്യക്തിക്ക് അധീനമാണ് അതിന്റെ ആത്മലാഭം എന്ന് വെച്ചാൽ. അതിന്റെ ആത്മാവെന്ന് വെച്ചാൽ വസ്തുലാഭം, പദാർത്ഥം വസ്തു എന്നാണ് ആത്മശബ്ദത്തിന്റെ അർത്ഥം. ആത്മലാഭം, ആ വസ്തു സിദ്ധിക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. യാഗം എന്ന് പറയുന്ന ഒന്ന് സിദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. യാഗം ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ യാഗം നിഷ്പന്നമാകുന്നു. അപ്പൊ ആ വസ്തുവിന്റെ സ്വരൂപലാഭം എന്ന് പറയുന്നത് പ്രവൃത്തിക്ക് അധീനമാണ്. ആ വ്യക്തി പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ യാഗമില്ല. ദേവതയെ ഉദ്ദേശിച്ച് ഹവിസിനെ അഗ്നിയിൽ അർപ്പിക്കുന്നതാണ് യാഗം. ആ യാഗം നമ്മൾ പ്രവർത്തിച്ചാലേ ഉള്ളൂ, പ്രവർത്തിച്ചില്ലെങ്കിൽ ഇല്ല. അപ്പൊ യാഗം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ഒരു വസ്തു സിദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. ബ്രഹ്മം അതുപോലെയല്ല, ആരുടെയെങ്കിലും പ്രവൃത്തിയിലൂടെ സിദ്ധിക്കുന്ന ഒന്നല്ല എന്നർത്ഥം. പിന്നെ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ്? കർത്തും അകർത്തും അന്യഥാവാ കർത്തും ശക്യം ലൗകികം വൈദികം ച കർമ്മം. കർമ്മം രണ്ടു തരത്തിലുണ്ട്, വൈദികവും ലൗകികവും. ഇവിടെ മുഖ്യമായ കർമ്മം വൈദികമാണ്, അപ്രധാനമായിരിക്കുന്നതാണ് ലൗകികം. ഈ കർമ്മങ്ങളെല്ലാം തന്നെ എന്താണ്? അതിനൊരു പ്രത്യേകതയുണ്ട്. കർത്തും ചെയ്യാൻ പറ്റും, അകർത്തും ചെയ്യാതിരിക്കാം, അന്യഥാവാ കർത്തും മറുപ്രകാരത്തിൽ ചെയ്യാം. എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന് വിപരീതമായ ക്രമത്തിൽ ചെയ്യാം. സഖ്യം ലൗകികം വൈദികം ച കർമ്മം. ലൗകികവും വൈദികവുമായിട്ടുള്ള കർമ്മങ്ങളുടെ എല്ലാ സ്വരൂപവും ഇതാണ്. നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം. ഇപ്പൊ അഗ്നിഹോത്രം ചെയ്യുന്നു, ചെയ്യണമെന്ന് ഒരാൾ സങ്കല്പിച്ച് അയാൾ അതിന്റെ സംഭാരങ്ങളെല്ലാം അയാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാതിരിക്കാം. ഇനി ചെയ്യുന്നത് അതിന്റെ കർമ്മങ്ങൾ മാറ്റിയോ തിരിച്ചോ മറിച്ചോ എല്ലാം ചെയ്യാം. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ഞാൻ ഉദാഹരണം കൊടുക്കുന്നു. യഥാ അശ്വിന ഗച്ഛതി പദ്ഭ്യാം അന്യഥാവ പറയും. ഇപ്പോ സഞ്ചരിക്കുക, അതൊരു ലൗകിക കർമ്മമാണ്. നടക്കുക എന്ന് പറയുന്നു, യാത്ര ചെയ്യാന്ന് പറയുന്നത്. അശ്വിന ഗച്ഛതി കുതിരയിൽ പോകാം, പദ്ഭ്യാം നടന്നു പോകാം, അന്യഥ മറ്റേതെങ്കിലും പ്രകാരത്തിൽ പോകാം. അപ്പൊ നടക്കുക എന്ന് പറയുന്ന ഒരു ലൗകിക പ്രവൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നതിനോ എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നവാഗച്ഛതി അല്ലെങ്കിൽ പോകാതിരിക്കാം, യാത്ര ചെയ്യാതിരിക്കാം ആണ് കർത്തും അകർത്തും അന്യഥാകർത്തും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്തിനാണ് ധരിച്ചിരിക്കുന്നത് ജ്ഞാനമെന്ന്. ആ നമ്മൾ ധരിക്കുന്ന ആ ധാരണകളെ മാറ്റാൻ വേണ്ടി പറയുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രവൃത്തിയല്ല ജ്ഞാനമെന്ന് പറയുന്നത്. ഇത് ലൗകിക കർമ്മത്തിന് ഉദാഹരണം കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വൈദിക കർമ്മത്തിന് ഉദാഹരണം കൊടുക്കുന്നു. തഥാ അതിരാത്രി ഷോഡശിനും ഗൃണ്ണാതി എന്നാ അതിരാത്രി ഷോഡശിനും ഗൃണ്ണാതി ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി ഇതി. അത് തന്നെ അതിരാത്രം എന്ന് പറയുന്ന കർമ്മത്തിൽ സോമരസം വയ്ക്കുന്ന ഒരു പാത്രം, സോമരസം കുടിക്കാൻ വേണ്ടി അതെടുത്ത് വയ്ക്കുന്ന പാത്രത്തിന്റെ പേരാണ് ഷോഡശി. അപ്പൊ അതിനെ ഷോഡശി ഗ്രഹണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതുകൊണ്ട് ആ ഷോഡശി ഗ്രഹണം എന്ന് പറയുന്ന ചടങ്ങിലൂടെ ഷോഡശിയെ സംസ്കരിച്ച് അതിലൂടെ അതിഷ്ടമുണ്ടായി സ്വർഗത്ത് പോകുന്നതിന് അത് അതിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു എന്നാണ് മീമാംസകന്മാരുടെ അഭിപ്രായം. അതിനുവേണ്ടി പറയുന്ന ഒരു കർമ്മമാണ് അതിരാത്രി ഷോഡശിനം ഗൃണ്ണാതി എന്ന് വെച്ചാൽ അതിരാത്ര എന്ന് പറയുന്ന കർമ്മത്തിൽ ഷോഡശിയെ ഗ്രഹിക്കണം. ഇതൊരു വികല്പമാണ്. എന്നാ അതിരാത്രി ഷോഡശിനം ഗൃണ്ണാതി, അത് ചെയ്യരുതെന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് അതൊരു കർമ്മമാണ്, അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണം കൊടുത്തതാണ്. അതിരാത്രത്തിൽ ഈ ഷോഡശി ഗ്രഹണമാകാം, ഷോഡശി ഗ്രഹണം ചെയ്യാതെയും ഇരിക്കാം. ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി, അതുപോലെ തന്നെ ഉദിക്കുന്നതിന് മുമ്പ് ഹോമം ചെയ്യാം, ഉദിച്ചതിന് ശേഷം ഹോമം ചെയ്യാം. ഇതെല്ലാം വൈദിക കർമ്മങ്ങളുടെ ഭാഗമായി വരുന്നതാണ് ജ്യോതിഷോമത്തിനും മറ്റും. ഇതിവിടെ പറയുന്നത് ഇങ്ങനെ കർമ്മങ്ങളിൽ വികല്പമുണ്ട്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. വൈദികമായ കർമ്മത്തിൽ പോലും, ലൗകികമായ കർമ്മത്തിൽ പിന്നെ നമുക്ക് പ്രത്യക്ഷമാണ് നടക്കുന്ന ഉദാഹരണം പറഞ്ഞു. വൈദിക കർമ്മത്തിലും ഇതുണ്ട്, ഒരു കർമ്മത്തെ നമുക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാമെന്നുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ വിധി പ്രതിഷേധ അത്ര അർത്ഥവന്തഹസ്യ വൈദിക കർമ്മത്തിൽ എന്താണോ വിധി, അഗ്നിഹോത്രം ജുഹൂയാ അഗ്നിഹോത്രം ചെയ്യണം, വിധിയാണ്. നിഷേധം എന്ന കളഞ്ചം ഭക്ഷേ, ഉള്ളി ഭക്ഷിക്കരുത്, വേദത്തിൽ വിധിച്ചിരിക്കുകയാണ്. അഗ്നിഹോത്രം ജുഹുയാ അഗ്നിഹോത്രം ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുണ്യം ഉണ്ടാവും. കളഞ്ചം എന്ന ഭക്ഷയേ, ഉള്ളി ഭക്ഷിക്കരുത്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ്, പാപം ഉണ്ടാകും, അനർത്ഥത്തെ ഉണ്ടാക്കും. ഇത് ഒന്ന് വിധി, മറ്റൊന്ന് നിഷേധം. ഇതെല്ലാം അർത്ഥവത്താണ്. ഇത് വിധിയെ അനുസരിക്കുന്നവന് പുണ്യം ഉണ്ടാകുന്നു, നിഷേധിക്കുന്നവന് പാപം ഉണ്ടാകുന്നു. ഇതാണ് വൈദികമായ സിദ്ധാന്തം. ഇതെല്ലാം അർത്ഥവത്താണ്, പ്രയോജനമുള്ളതാണ്, പുരുഷാർത്ഥ സാധകമാണ്. വിധി അനുസരിച്ചു കഴിഞ്ഞാൽ പുരുഷാർത്ഥം, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. നിഷേധിച്ചു കഴിഞ്ഞാൽ അനർത്ഥമാണ് ഫലം, നരക അനുഭവം വരെയുള്ള ഫലങ്ങൾ ഉണ്ടാവും എന്നിങ്ങനെ ശാസ്ത്രത്തിൽ വിധിയും നിഷേധവും കൊണ്ട് ഇതെല്ലാം അർത്ഥവത്താണ്. അതുപോലെ വികല്പങ്ങൾ, ഉത്സർഗങ്ങൾ, അപവാദങ്ങൾ. വികല്പത്തിനാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്, ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി, അത് ഒന്ന് ചെയ്യാം ചെയ്യാതിരിക്കാം, അത് വികല്പം. ഉത്സർഗം മാ ഹിംസ്യാ സർവഭൂതാനി, ഒരു പ്രാണികളെയും കൊല്ലരുത്, അത് ഉത്സർഗം, സാമാന്യ വിധിയാണ്. വേദത്തിൽ പറയുന്നു ഒരു പ്രാണികളെയും കൊല്ലരുത്. അതിന്റെ അപവാദം വരുന്നു, എന്താണ്? പശുവിൻ ആലഭേദ, യാഗത്തിൽ ആടിനെ കൊല്ലാം എന്ന് പറയുന്നു. യാഗത്തിലാകാം എന്ന് പറയുന്നത് അതിന്റെ അപവാദം. സാമാന്യമായി വിധിച്ചിരിക്കുന്നു ഒന്നിനെയും കൊല്ലരുത്, ഒരു പ്രാണിയും ഹിംസിക്കരുത്. പക്ഷെ യാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കൊല്ലാം എന്ന് പറയുന്നു. പശുവിൻ ആലഭേദ എന്ന് പറയുന്നു. അപ്പോ ഇതെല്ലാം വേദത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വികല്പങ്ങളുണ്ട്, ഉത്സർഗമുണ്ട്, അപവാദങ്ങളുണ്ട് എന്നാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി? കർമ്മത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്നാണ്. വൈദിക കർമ്മങ്ങളെ സംബന്ധിക്കുന്നതാണ് ഈ വികല്പം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. സാമാന്യമായ വിധികൾ ഉത്സർഗം, അതിന് വരുന്ന ഭേദഗതി, അതാണ് അപവാദം എന്ന് പറയുന്നത്. സാമാന്യൊരു നിയമം പറഞ്ഞതിന് ശേഷം അതിനെന്തെങ്കിലും ഒരു ഭേദഗതി വന്നാൽ അതിന് അപവാദം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം എന്താണ്? കർമ്മകാന്ഡത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് ഇതുപോലെയൊന്നുമല്ല എന്നാണ്. നതു വസ്തു ഏവം നൈവം അസ്ഥി നാസ്തിരിവ വികല്പ്യതി. അസമൊരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വികല്പങ്ങളൊന്നും പറ്റത്തില്ല. വസ്തു ഏവം, ഈ വസ്തു ഇപ്രകാരമാണ്, നൈവം ഇപ്രകാരമല്ല, ഉണ്ട് ഇല്ല, ഈ തരത്തിലൊന്നും ഉള്ള വികല്പം ഈ ബ്രഹ്മവസ്തുവിൽ സാധ്യമല്ല. ബ്രഹ്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, ആത്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു തരത്തിലുള്ള വികല്പങ്ങളും അവിടെ വരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? വികല്പനാസ്തു പുരുഷ ബുദ്ധിയപേക്ഷ, മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ വികല്പങ്ങളെല്ലാം വരുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്, ആണെന്നുള്ള അർത്ഥമല്ല. പുരുഷ ബുദ്ധി അപേക്ഷയാണ്, അതായത് ജീവന്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ വികല്പനകളെല്ലാം. അങ്ങനെയാകാം, ഇങ്ങനെയാകാം, മറ്റൊരു തരത്തിലാകാം, അത് നമ്മളെ ബുദ്ധി അപേക്ഷിച്ച് വരുന്നതാണ്. ന വസ്തു യാഥാത്മ്യജ്ഞാനം പുരുഷ ബുദ്ധി അപേക്ഷ, ഇതാണ് പറഞ്ഞു വന്നതിന്റെ താല്പര്യം. ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നത് ഒരിക്കലും ജീവന്റെ ബുദ്ധിക്ക് അനുസരിച്ചല്ല, ബുദ്ധിക്ക് അധീനമായിട്ടല്ല എന്നാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുണ്ടാകുന്നതല്ല, ബുദ്ധിക്ക് അധീനമായിട്ടുണ്ടാകുന്നതല്ല എന്നാണ്. അതാണ് ന വസ്തു യാഥാത്മ്യജ്ഞാനം, ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം പുരുഷ ബുദ്ധി അപേക്ഷ എന്നാണ്. അത് പുരുഷന്റെ ബുദ്ധിക്ക് അധീനമല്ല. ഹിന്ദറി പിന്നെ എങ്ങനെയാണ്? വസ്തുതന്ത്രമേവ, വസ്തു അധീനമാണത്. വസ്തുതന്ത്രം എന്ന് വെച്ചാൽ അധീനം എന്നർത്ഥം. വസ്തുവിന് അധീനമാണത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനം അതെപ്പോഴും ആ വസ്തുവിന് അധീനമായിട്ടായിരിക്കും ഉണ്ടാകുന്നതെന്നർത്ഥം. അത് എന്ന് പറഞ്ഞാൽ ആ വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനം. ആ വസ്തുവിനെ മറ്റേതെങ്കിലും തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനം ആകത്തില്ല. അതാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത്, അല്ല ബുദ്ധിതന്ത്രമല്ല എന്നർത്ഥം. ബുദ്ധിക്ക് അധീനമായ ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ അത് സംശയമാകാം, ഭ്രമമാകാം. പക്ഷേ വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നതെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമായിരിക്കും. അതിനാണ് വസ്തുതന്ത്രം, വസ്തു അധീനം എന്ന് പറയുന്നത്. പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണെന്ന ഒരറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രമാണ് ആ ജ്ഞാനം. അതായത് വസ്തു എങ്ങനെയോ അതിനനുസരിച്ച് എനിക്ക് അറിവുണ്ടായി, അപ്പോൾ അതിനെ വസ്തുതന്ത്രമായ ജ്ഞാനം എന്ന് പറയും. അതേസമയം എന്റെ ബുദ്ധിയിൽ എനിക്ക് പുസ്തകത്തെ കണ്ടിട്ട് മറ്റെന്തോ ആണെന്ന്, ഇത് തുണിയാണെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അതെന്തായി? ബുദ്ധിതന്ത്രമായി. എന്റെ ബുദ്ധിക്ക് അധീനമായ ജ്ഞാനം ഉണ്ടായി, വസ്തുവിനനുസരിച്ചല്ല ജ്ഞാനം ഉണ്ടായി. എന്റെ ബുദ്ധിയിലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ വെളിച്ചക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളുടെ ശേഷിക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് സാന്നിധ്യമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ വസ്തുവിന് മറ്റേതെങ്കിലും വസ്തുവിനോടുള്ള അത്യധികമായ സാദൃശ്യം കൊണ്ടോ, എന്റെ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് ഈ വസ്തുവിനെ കുറിച്ച് എനിക്കുണ്ടായ ജ്ഞാനം ആണ് പുസ്തകത്തെ കണ്ടപ്പോൾ അത് തുണിയാണോ എന്ന് സംശയം തോന്നി, അല്ലെങ്കിൽ തുണിയാണെന്ന് തോന്നി. ഇതെല്ലാം എന്താണ്? ബുദ്ധി അധീനമാണ്, പുരുഷാധീനമാണ്, ആ ജീവൻ അധീനമായി ഉണ്ടാകുന്ന ജ്ഞാനമാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് യഥാർത്ഥ ജ്ഞാനമായിരിക്കത്തില്ല എന്നാണ്. ഉദാഹരണം പറയുന്നു, നഹി സ്ഥാണു ഏകസ്മിൻ സ്ഥാണുർവ പുരുഷോ അന്യോ വേദി തത്വജ്ഞാനം ഭവതി. ഒരു തൂണിനെ കണ്ട്, സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണാണ്, അതിനെ കണ്ടിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം, സ്ഥാണുർവ പുരുഷോവ, ഇത് തൂണാണോ അതോ മനുഷ്യനാണോ, അന്യോവ മറ്റെന്തെങ്കിലുമാണോ എന്നുണ്ടാകുന്ന ഈ ജ്ഞാനം എന്താണ്? തത്വജ്ഞാനമല്ല, യഥാർത്ഥ ജ്ഞാനമല്ല. തത്വജ്ഞാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനം. ഈ തത്വജ്ഞാനമല്ല എന്നാണ്, യഥാർത്ഥ ജ്ഞാനമല്ല എന്നാണ്.
2: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ശ്രീമുഖേ ആസന്നാവശ്യ സുമധുരം ശാന്തിരമ്മ സിദ്ധ സദാശിവസമാരംഭ മധ്യമാ

രണ്ടാന്യത്തിൻ്റെ മന്ത്രം മുതൽ പറയുന്നത് പ്രാണന്റെ ശ്രേഷ്ഠതയാണ്. മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് പ്രാണൻ ശ്രേഷ്ഠമാണ്. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനെ ആശ്രയിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാണൻ ശ്രേഷ്ഠമാണ് എന്ന് പ്രാണനെ ഉപാസിക്കുന്നു. ഇത് ഉപാസന പ്രകരണമാണ്. അപ്പോൾ പ്രാണൻ ഉപാസിക്കുന്നതിന് വേണ്ടി പ്രാണന്റെ മഹത്വത്തെ ഉപാസിക്കുന്നു, പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുന്നു. പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുമ്പോൾ മറ്റുള്ള ഇന്ദ്രിയങ്ങളുമായി താരതമ്യപ്പെടുത്തി അതെല്ലാം പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. സേധ അസ്മാനം ഋത്വാലോഷ്ടോ വിധ്വംസിതേവം ഹേവ വിധ്വംസമാന വിശ്വഞ്ചു വിനേശുഹു. അപ്പോൾ ദേവന്മാര് അസുരന്മാരും തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടായിരുന്നു. അത് ദേവന്മാർക്ക് അങ്ങനെ വിജയമുണ്ടായി ഒരു പ്രാണനെ ഉപാസിച്ചുകൊണ്ട്. അപ്പോൾ പ്രാണനെ പാപമുള്ളതാക്കാൻ ദേവന്മാർ ശ്രമിച്ചു, പക്ഷേ ദേവന്മാർ പരാജയപ്പെട്ടതേ ഉള്ളൂ. കാരണം പ്രാണൻ ശ്രേഷ്ഠമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ പ്രാണന്റെ ഓരോ മഹത്വത്തെ കുറിച്ച് പറയുന്നു, ഓരോ വിശേഷതയെക്കുറിച്ച് പറയുന്നു. അത് എട്ടാമത്തെ മന്ത്രം. ദേഹ ഊച്ചുഹു കൊനുസു അഭൂ യോന ഇത്ഥം അസക്തേതി യം ആസ്യ അന്തരിതി സു ആയാസ്യ അങ്കിരസു അങ്കാനാം ഹിരസഹ. ആയാസ്യം എന്ന് പറയുന്നു, അങ്കിരസം എന്നിതിനെ പറയുന്നു. പ്രാണൻ എന്തുകൊണ്ട്? ഇത് അംഗങ്ങളുടെ എല്ലാം രസമാണ്, സർവഭൂതങ്ങളുടെ രസമാണ്, സർവ ഇന്ദ്രിയങ്ങളുടെ സാരമാണ്, അതിലെല്ലാം ശ്രേഷ്ഠമാണ്. അങ്ങനെ ഓരോ മന്ത്രങ്ങളിലൂടെയും പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുകയാണ്. സവ യശ ദേവത ദൂർ നാമ ദൂരം ഹ്യസ്യ മൃത്യുഹു ദൂരം ഹവ അസ്മാൻ മൃത്യുർഭവതി ഏവം വേദ. ഈ പ്രാണൻ മറ്റൊരു പേരാണ് ദൂർ. എന്തുകൊണ്ട്? മൃത്യു പ്രാണൻ നിന്നും ദൂരെയാണ്. പ്രാണൻ മൃത്യു സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആരാണോ പ്രാണൻ ഉപാസിക്കുന്നവൻ നിന്നും മൃത്യു അകലെയാണ്. കാരണം അവന് പ്രജാപതിത്വപ്രാപ്തിയാണ്. മുമ്പ് പറഞ്ഞു അവന് മൃത്യുവില്ല. സവ യേഷ ദേവത ഏതാസാം ദേവതാനാം പാത്മാനം മൃത്യും അപഹത്യ എത്ര ആസാം ദിശാം അന്ധ തദ്ഗമയാഞ്ചകാര ഏതാസാം പാത്മനോ ജനമിയാത്മാനം മൃത്യു അന്നോവായാനീതി പറയുന്നു. ഇന്ദ്രിയങ്ങൾ ഈ പ്രാണനെ ആശ്രയിച്ചതുകൊണ്ട് മൃത്യുവിന് അപ്പുറം എത്തിച്ചേർന്നു. ഇതിന് വിരുദ്ധമായി ആചരിക്കുന്നവൻ അവൻ മൃത്യുവിനെ പ്രാപിക്കുന്നു. പ്രാണനെ ആശ്രയിക്കുന്നവൻ മൃത്യുവിന് ഉപരി ആകുന്നു. സവാ യേഷ ദേവത ഏതാസാം ദേവതാനാം ആത്മാനം മൃത്യും അപഹത്യ അധേന മൃത്യും അത്യപഹത്. ഈ പ്രാണൻ എന്ത് ചെയ്തു? വാഗാദി ദേവതകളുടെ പാപമാകുന്ന മൃത്യുവിനെ ഇല്ലാതാക്കി. നമ്മുടെ പറയുന്നു അങ്ങനെ അവരെല്ലാം അതാത് ദേവതകൾ അതാത് ഇന്ദ്രിയങ്ങൾ അതാത് ദേവതാഭാവത്തെ പ്രാപിച്ചു. പ്രാണോപാസന കൊണ്ട് സവൈ വാചം ഏവ പ്രഥമം ആമത്യവഹത് സ യഥാ മൃത്യുമത്യമുച്യത സോ അഗ്നിരഭവ സ്വയം അഗ്നി പരേണ മൃത്യുമതിക്രാന്തോ ദീപ്യതേ. അതുപോലെ വാഗിന്ദ്രി ഈ പ്രാണൻ എന്ത് ചെയ്തു? ആ വാഗ് ഇന്ദ്രിയത്തെയും അതിൻ്റെ ദേവതാരൂപത്തിലെത്തിച്ചു. അതിൻ്റെ യഥാർത്ഥ രൂപം വാഗിൻ്റെ യഥാർത്ഥ രൂപമായ അഗ്നി ദേവതാഭാവത്തെ പ്രാപിച്ചു. അത് പ്രാണം അത്യഭവൻ സയതാ മൃത്യും അത്യമുച്യത സ വായുരഭവൻ സ്വയം വായുപരേണ മൃത്യും അതിക്രാന്ത പവതേ. അതുപോലെ തന്നെ പ്രാണൻ ആ ഘ്രാണേന്ദ്രിയത്തെയും അതിൻ്റെ ദേവതാരൂപത്തിലാക്കി അതിനെ ഉപാസിച്ചവരെ ഓരോ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും പറയുന്നു. അത് അതിൻ്റെ ദേവതാഭാവത്തെ പ്രാപിപ്പിച്ചു എന്നു. അതാ ചക്ഷുരത്യവഹത് തദ്യതാ മൃത്യും അത്യമുച്യത സ ആദിത്യോ ഭവൻ സോ അസോ ആദിത്യ
പരേണമൃത്യു അതിക്രാന്തസ്തപതി. അതുപോലെ തന്നെ ചക്ഷുരേന്ദ്രിയത്തെ അതിൻ്റെ അധ്യാത്മഭാവത്തിൽ, അതായത് ദേവതാഭാവത്തിലെത്തിച്ചു, ആദി ദൈവിക ഭാവത്തിലെത്തിച്ചു, അതാണ് ആദിത്യ ദേവതാഭാവത്തിലെത്തിച്ചു. അധശ്രോത്രം അത്യവഹൻ തദ്യതാ മൃത്യു അത്യമുച്യത സ ദിശോ അഭവത് തായിമാ ദിശ പരേണ മൃത്യു അതിക്രാന്ത. ശ്രോത്രത്തിൻ്റെ പരിച്ഛന്ന ഭാവത്തെ വിട്ടിട്ട് ആ ശ്രോത്രേന്ദ്രിയം അതിൻ്റെ അതിദൈവ ഭാവത്തെ പ്രാപിച്ചു, ദിഗ്രൂപത്തെ, ദിഗ്ദേവതാ രൂപത്തെ പ്രാപിച്ചു. അത മനോ അത്യഭവന് തദ്യതാ മൃത്യു അത്യമുച്യത സ ചന്ദ്രമാഭവൻ സോസു ചന്ദ്ര പരേണ മൃത്യു അതിക്രാന്തോ ഭാത്തി ഏവം ഹവായനമേഷാ ദേവത മൃത്യു അതിവഹതി ഏനം വേദ. അപ്പോ പ്രാണനെ ഉപാസിച്ച ഇന്ദ്രിയങ്ങൾ എല്ലാം അവരവരുടെ ആധ്യാത്മികമായ പരിച്ഛിന്ന ഭാവത്തെ വിട്ടിട്ട് അതായത് അതിദേവത ഭാവത്തെ പ്രാപിച്ചു. അതുപോലെ മൃത്യുവിനെ ഉപാസിക്കുന്നവൻ പ്രജാപതിത്വ ഭാവത്തെ പ്രാപിക്കുന്നു. അധാത്മനേ അന്നാദ്യം ആകായത് യദ്ധി കിഞ്ചാന്നമദ്യതേ അനേനൈവ അദ്യതേ ഇഹ പ്രതിതിഷ്ഠതി. തേ ദേവ അബ്രുവൻ ഏതാവദ്വാ ഇതം സർവം യദന്നം തദ് ആത്മനേ ആകാശീ അനുനു അസ്മിൻ അന്ന ആഭജസ്വേതി ദേവൈമാ അഭിസംവിശതേതി തഥേതി തം സമന്ദം പരിണ്യവിശന്ത തസ്മാദ്യതനേന അന്നമത്തി തേനേതാസ്തൃപ്യന്തി ഏവം ഹവ ഏനം സ്വ അഭിസംവിശന്തി ഭർത്ത സ്വാനം ശ്രേഷ്ഠ പുര ഏതാ ഭവതി അന്നാദോ അധിപരം വേദ യൗഹേവം വിധം ശേഷു പ്രതി പ്രതിബുഭൂഷതി സഹേവാനം ഭാര്യേഭ്യോ ഭവതി അഥയ ഏവ ഏതമനുഭവതി യോ വേദം മനു ഭാര്യാൻ ബുഭൂഷതി സഹൈവാനം ഭാര്യേഭ്യോ ഭവതി സോ ആയാസി അംഗിരസോ അംഗാനാംഭിരസ പ്രാണോ വ അംഗാനാന്ദസ പ്രാണോ ഹി വാ അംഗാനന്ദസ തസ്മാസ്മാസ്മാസ്ത അംഗാൻ പ്രാണ ഉത്ക്രാമതി തദൈവ തശുഷ്യതി ഏഷ ഇവ അംഗാനാം രസഃ ഏഷ ഏവ ബൃഹസ്പതി വാഗ്മേ ബൃഹതി തസ്യ ഏഷ പതിഹി തസ്മാത് ബൃഹസ്പതിഹി. ഓരോ സ്ഥലത്തും പ്രാണന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. പ്രാണൻ ശരീരത്തിൽ ജീവനം നിലനിർത്തുന്നതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടാൽ അവിടെ അത് ശുഷ്കിച്ചു പോകുന്നു. ഇങ്ങനെ പ്രാണന്റെ മഹത്വത്തെ പറയുന്നു. അത് ബൃഹസ്പതിയാണ്, വാക്പതിയാണ്, ഇങ്ങനെ അതിനെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം. ഏഷവു ഏവ ബ്രഹ്മണസ്പതി വാഗ്മേ ബ്രഹ്മ തസ്യേഷപതി തസ്മാത് ബ്രഹ്മണസ്പതി. പ്രാണനെ മറ്റൊരു തരത്തിൽ സ്ഥിതിയാണ്, അത് ബ്രഹ്മണസ്പതിയാണ്. ബ്രഹ്മ എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ പതി ബ്രഹ്മണസ്പതി. ഏഷവു ഏവ സാമ വാഗ്മേ സാമ അമശ്ചേതി തസ്സാമ സാമ്നഃ സാമത്വം യദ്ദേവ സമഃ പ്ലിഷിണാ സമോ മശകേന സമോ നാഗേന സമാ ദേവിസ്ത്രിപരലോകൈ സമോ അനേന സർവേണ തസ്മാദ്മേവ സമാശ്നുതേ സാമ്നഃ സായുജ്യം സലോകതാം യ ഏവം ഏത സാമവേദ. പ്രാണന് മറ്റൊരു പേര് പറയുന്നത് സാമ. എന്തുകൊണ്ട്? വാക്ക് സ പ്രാണൻ അമ, അങ്ങനെ അതിന് സാമ എന്നൊരു പേര് കിട്ടി. അപ്പോൾ സാമത്തെ അങ്ങനെ ഉപാസിക്കുന്നവൻ സായുജ്യം സാലോക്യം തുടങ്ങിയവെല്ലാം പ്രാപിക്കുന്നു. ഏഷവ ഉദ്ഗീത പ്രാണോവ ഉത്ത് പ്രാണേന ഹീതം സർവം ഉത്തബ്ദം വാഗേവ ഗീഹി ഗീധ ഉച്ച ഗീത ശരി സ ഉദ്ഗീത. അതിൽ പ്രാണൻ ഉത്താണ്, വാക്ക് ഗീതയാണ്, രണ്ടും കൂടെ ചേരുമ്പോൾ ഉദ്ഗീതം. ഉദ്ഗീത മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് പ്രാണൻ ഉദ്ഗീതമാണ്, പ്രാണനെ സർവാത്മകമായി ചിത്രീകരിക്കുകയാണ്. തദ്ധാവേ ബ്രഹ്മദത്തശ്ചൈകിതാനേയോ രാജാനം ഭക്ഷയന്തുവാച അയന്ത്യസ്യ രാജാ മൂർധാനം വിപാതയതാ
യദിദോ ആയാസി അംഗിരസോ അനേന ഉദഗായതിതി വാജാച്ച കേവസ പ്രാണേന ഉദ്ഗായതിതി. ചികിത്താനൻ എന്ന് പറയുന്ന ഋഷിയുടെ മകനായ ബ്രഹ്മദത്തൻ യജ്ഞത്തിൽ സോമത്തെ ഭക്ഷിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഈ പ്രാണനെ ശരിക്ക് ഗ്രഹിക്കാതെ, വാക് സംയുക്തമായ പ്രാണനായി ഗ്രഹിക്കാതെ പ്രാണനെ ഉദ്ഗാനം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ വിപരീത ജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ഗാനം ചെയ്യുന്നവൻ്റെ ശിരസ് പതിച്ചു പോകും. നമുക്ക് പ്രാണനെ പൂർണ്ണരൂപത്തിൽ അറിഞ്ഞ് ഉദ്ഗാനം ചെയ്യണം, സ്തുതിക്കണം, ഉപാസിക്കണം, അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറഞ്ഞു എന്നൊരു ചെറിയ കഥ അവിടെ സൂചിപ്പിക്കുകയാണ്. തസ്യ ഹി ഏതസ്യ നാമനോ രസ്വം വേദഭവതി ഹാസ്യസ്വം തസ്വൈശ്വര ഏവസ്വം തസ്മാത് ആർത്തിജ്യം കരിഷ്യൻ വാജിസ്വരമിച്ചേ തയാ വാജാസുര സമ്പന്നയ ആർത്തിജ്യം കുര്യാത് തസ്മാത് യജ്ഞേ സ്വരബന്ധം ദദക്ഷന്തേവ അഥോ യസ്യ സ്വം ഭവതി ഭവതി ഹാസ്യസ്വം യേമേത സാമ്നഃ സ്വം വേദ തസ്യ ഹേദസ്യ സാമ്നോ ഹേ സുവർണം വേദ ഭവതി ഹാസ്യ സുവർണം തസ്വേശ്വര ഏവ സുവർണം ഭവതി ഹാസ്യ സുവർണം യേമേത സാമ്നഃ സുവർണം വേദ തസ്യ ഹേദസ്യ സാമ്നോ യ പ്രതിഷ്ഠ വേദ പ്രതിഹതിഷ്ഠതി തസ്വീ വാഗേവ പ്രതിഷ്ഠ വാജി ഖൽവേഷ ഏതത് പ്രാണ പ്രതിഷ്ഠിതോ ഗീയതേ അന്ന ഇത്യൂഹൈക ആഹു അധാദ പവമാനാനാം ഏവ അഭ്യാരോഹ സവൈ ഖലു പ്രസ്തോദ സാമ പ്രസ്തോതി സയത്ര പ്രസ്തുയാ തദേദാനി ജപേ അസതോമ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയേതി സ ഏദാഹ അസതോ മാ സദ്ഗമയേതി മൃത്യുർവാ അസദ സത് അമൃതം മൃത്യോർമാ അമൃതംഗമയ അമൃതം മാ കുർവീത കുർവീത്യേവ ഏദദാഹ തമസോ മാ ജ്യോതിർഗമയേതി മൃത്യുർവൈ തമോ ജ്യോതിരമൃതം മൃത്യോർമാ അമൃതംഗമയ അമൃതം മാ കുർവീത്യേവ ഏതദാഹ മൃത്യോർമാ അമൃതംഗമയേതി നാത്ര തിരോഹിതമിവ അസ്തി അധയാനീതരാണി സ്തോത്രാണി തേഷു ആത്മനേ അന്നാദ്യം ആഗായേ തസ്മാത് ഊ തേഷു വരം പ്രണീത എം കാമം കാമയേത തം സ ഏഷ ഏവം വിദുദ്ഗാത ആത്മനേവ യജമാനായ വാ എം കാമം കാമയതേ തം ആഗായതി തദ്ദേതം ലോകജിതേവ ന ഹ്യേവ ആലോക്യതായ ആശ അസ്തി യ ഏവം ഏത് സാമവേദ. ഇതുവരെ പറഞ്ഞത് പ്രാണോപാസകനെ കുറിച്ചാണ്. അതെങ്ങനെ ഉപാസിക്കണം എന്നുള്ളതാണ് ഇത് ഈ പറയുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്നത്. എന്ന് വെച്ചാൽ പ്രാണന്റെ ഓരോ മഹത്വത്തെ ധ്യാനിക്കുക. അത് പ്രാണോപാസനയ്ക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രാണോപാസകരല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ധ്യാനം എന്നുള്ള നിലയ്ക്കാണ് ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിന് മറ്റെന്തെങ്കിലും വിശേഷമായ അർത്ഥങ്ങളുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അവിടെ ആ പ്രാണോപാസകനുള്ള ജപകർമ്മം അതാണ് അടുത്ത് വിധിക്കുന്നത്. ഇതിലാണ് പ്രസിദ്ധമായ അസതോമാസതമയ എന്ന് പറയുന്ന മന്ത്രം വരുന്നത്. ഇത് ഉപാസകന് ജപിക്കുന്നതിന് വേണ്ടി. അതും ഉപാസകൻ എന്ന് പറയുന്നത് ഇത് കർമ്മവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇവിടെ ഉപാസകനായിരിക്കുന്നത് കർമ്മത്തിൻ്റെ യജമാനാണ്. ഒരു കർമ്മത്തിലെ യജമാൻ ഋത്വികളുമുണ്ട്. കർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഋത്വികൾക്ക് വ്യത്യാസം വരും. ബ്രഹ്മ പ്രസ്തോത ഉദ്ഗാത എന്നെല്ലാം ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടവരാണ് ഋത്വികുകൾ. അതിൽ സംസ്ഥ

അത് എന്ന് പറഞ്ഞാൽ യജമാനം നടത്തും. എല്ലാവർക്കും എല്ലാത്തിനും അധികാരം. കർത്തൃക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ കർത്തൃക്കുകൾ ചെയ്യുന്നു, യജമാനം ചെയ്യേണ്ട കാര്യം യജമാനം ചെയ്യും. അങ്ങനെയാണ് ഇവിടെ അധികാരത്തെ എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള യജമാനന്റെ വിജ്ഞാന ഉപാസനയെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഈ മന്ത്രത്തിലൂടെ ഇതുവരെ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ചൊല്ലിയാൽ മതി. ഇവിടെ ജപകർമ്മത്തെ കുറിച്ച് പറയും, ഉപാംശം എന്ന് പറയും, പുറത്ത് കേൾക്കണമെന്നില്ല, താൻ കേട്ടാൽ മതി. അങ്ങനെ ആ മന്ത്രം അർത്ഥജ്ഞാനത്തോടുകൂടി ചൊല്ലുമ്പോൾ അത് ഉപാസനയായി. മന്ത്രം ചൊല്ലുന്ന സമയത്ത് തന്നെ ചൊല്ലുന്നവൻ്റെ ഉള്ളിൽ അർത്ഥബോധം ഉണ്ടായിരിക്കും, എന്നാലേ അത് ഉപാസന ആകത്തുള്ളൂ. കാരണം ശബ്ദത്തിനനുസരിച്ച് ആന്തരികമായ ഭാവന കൂടി വരണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം ജ്ഞാനം തന്നെയാണ് ഭാവന. പ്രാണൻ വാഗീന്ദ്രിയത്തെ അതിൻ്റെ ആദിദൈവിക ഭാവത്തിലെത്തിച്ചു എന്നുള്ള അർത്ഥം വരുന്ന മന്ത്രം ചൊല്ലുമ്പോൾ അർത്ഥജ്ഞാനം അതുകൊണ്ട് വേണം. അത് ഭാവനയായി ഉപാസനയും. അപ്പോൾ ഉപാസന രണ്ടുമുണ്ട്, ശബ്ദമുണ്ട് അർത്ഥജ്ഞാനമുണ്ട്. അതിന് ആരധികാരിയായിരിക്കുന്നു അവർ ചൊല്ലുന്നു. അപ്പോൾ ഇവിടെ യജമാനാണ്. അതാനന്തരം അഥാത യസ്മാവം വിദുഷ പ്രവിജ്യമാന ദേവഭാവ അഭ്യാരോഹ ഫലം ജപകർമ്മ. എന്താണ് ഈ ജപകർമ്മത്തിൻ്റെ പ്രയോജനം? ദേവഭാവത്തെ പ്രാപിക്കുക. ഏവം വിദുഷ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഉപാസകൻ, പ്രാണോപാസകൻ. പ്രാണോപാസകൻ പ്രാപിക്കുന്ന എന്താ? ഹിരണ്യകർ പ്രജാപതിത്വം, പ്രജാപതിയെ പ്രാപിക്കുകയാണ്, പ്രജാപതിത്വ പ്രാപ്തിയാണ്. അതാണ് ദേവഭാവം എന്ന് പറയുന്ന പ്രജാപതിത്വ പ്രാപ്തി. അഭ്യാരോഹ അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് ഇതിന് അഭ്യാരോഹ ജപമെന്നും പറയുന്നുണ്ട്. മുമ്പും ഇത് പരാമർശിച്ചു. ഇത് ദേവഭാവത്തെ പ്രാപിപ്പിക്കുന്നതുകൊണ്ട് അഭ്യാഹാരം എന്ന് വെച്ചാൽ എത്തിച്ചേരും. അതുകൊണ്ട് ഈ ജപകർമ്മത്തിന് അഭ്യാരോഹ എന്ന് പേരുണ്ട്. അത് തസ്മാൻ തദ്വിധീയതേ. ഈ അസതോമ സദ്ഗമയ എന്ന് പറയുന്ന ഈ മന്ത്രമാണ് അഭ്യാരോഹ മന്ത്രം എന്ന് പറയുന്നത് ഇവിടെ. അതുകൊണ്ട് അതിവിടെ വിധിക്കുകയാണ്. തസ്യ ഉദ്ഗീത സംബന്ധ സർവത്ര പ്രാപ്തോ പവമാനാമിതി വചന പവമാനിഷു തൃശു വികർത്തവ്യതായാം പ്രാപ്തായാം പുനഃകാലസങ്കോചോ കരോതി. അത് എവിടെയാണ്? ഇത് കർമ്മം വളരെ നീണ്ട കർമ്മമാണ്. അതിലെവിടെ കർമ്മവുമായി ബന്ധപ്പെടുത്തി ഈ അഭ്യാരോഹ ജപം എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. അതാണ് തസ്യ ഉദ്ഗീത സംബന്ധ. അത് മുമ്പ് ഉദ്ഗീത മന്ത്രങ്ങളാണ് പറഞ്ഞത്, അതിനോട് ബന്ധമുള്ളതാണിത്. അതുകൊണ്ട് സർവത്ര പ്രാപ്തവും. ഇത് സർവത്ര ചൊല്ലേണ്ടതാണോ? അല്ല. പവമാനാനാം ഏവ അഭ്യാരോഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പവമാനം എന്ന് പറയുന്ന സ്തോത്രം, ആ സ്തോത്രം ചൊല്ലുന്ന സമയത്ത് അപ്പോൾ അഭ്യാരോഹം എന്ന് പേരുള്ള ഈ ജപത്തെ വിധിച്ചിരിക്കുകയാണ്. സർവത്ര എല്ലാം നടത്തും. ഇത് പറഞ്ഞാൽ പൗമാനേഷു തൃശ്രുതി കർത്തവ്യതായം പ്രാപ്തായം പുന കാലസങ്കോചം കരോതി സവൈ ഖലു പ്രസ്തുത സാമ പ്രസ്തുതി. അവിടെയും തന്നെ പൗമാനത്തിൽ തന്നെ മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതിൽ തന്നെ എവിടെയാണോ പ്രസ്തുത എന്ന് പറയുന്നത് ഒരു വൃത്തിക്കാണ് സാമമന്ത്രങ്ങളെ ചൊല്ലുന്നത്. സാമമന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്തുതിക്കുന്നത് ഇതെല്ലാം കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സയത്ര പ്രസ്തുയാ തദ്ദേതാനി ജപേത്. അവിടെ ഈ മൂന്ന് മന്ത്രങ്ങളും ജപിക്കണം. അത് കൃത്യമായി നിർദ്ദേശിക്കണം. ആര്? യജമാനൻ. ഏതൊക്കെയാണ്? അസതോമ സദ്ഗമയ ഒന്ന്, തമസോമ ജ്യോതിർഗമയ രണ്ട്, മൃത്യോർമ അമൃതംഗമയ മൂന്ന്. ഈ അഭ്യാരോഹ ജപം എന്ന് വൈദികന്മാർ പറയുന്ന ഇവിടെ പറയുന്ന ഈ മൂന്ന് മന്ത്രങ്ങളെയും പ്രസ്തോതാവെന്ന് പറയുന്ന അതിർത്തിക്ക് സാമഗാനങ്ങളിലൂടെ സ്തുതിക്കുന്ന സമയത്ത് യജമാനൻ ഈ മൂന്ന് മന്ത്രങ്ങളും ചൊല്ലണം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ധനുസ് പ്രസ്തോത എത്ര യസ്മിൻ കാലേ സാമപ്രസ്തുയാ പ്രാരഭേ തസ്മിൻ കാലേ ഏതാന് ജപേ. എപ്പോഴാണോ ആ പ്രസ്തോത എന്ന് പറയുന്ന അതിർത്തിക്ക് സാമമന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മന്ത്രങ്ങളെയും ജപിക്കണം. അസ്യ ച ജപകർമ്മണ ആഖ്യാഭ്യാരോഹം. ഈ ജപകർമ്മത്തിൻ്റെ പേരാണ് അഭ്യാരോഹം എന്ന് പറയും. ഈ ജപത്തിന്
കൊടുത്തിരിക്കുന്ന പേരാണ് അഭ്യാരോഹം. അതുകൊണ്ട് ഈ മന്ത്രത്തിനും അഭ്യാരോഹം എന്ന് പറയുന്നു. ആഭിമുഖ്യേന

0: ആരോഹത്യനേന ജർമ്മ ജപകർമ്മണ ഏവം ദേവഭാവം ആത്മാനം ഇത്യഭ്യാരോഹം. എന്തുകൊണ്ടാണ് ഇതിന് അധ്യാരോഹം എന്ന് പറഞ്ഞത്? ആഭിമുഖ്യേന ആരോഹതി, ഈ ജപം കൊണ്ട് യജമാനൻ നേരിട്ട് തന്നെ, ജപകർമ്മണ അനേന, ഈ ജപകർമ്മം കൊണ്ട് യജമാനൻ നേരിട്ട് തന്നെ ഏവം വിത്ത് ഇങ്ങനെയുള്ള ഉപാസകനായ പ്രാണോപാസകനായ യജമാനൻ ദേവഭാവം ആത്മാനം നിത്യഭ്യാരോഹ ദേവഭാവത്തെ പ്രാപിക്കുന്നു. താൻ സ്വയം ആ ദേവഭാവത്തെ പ്രാപിക്കുന്നു, പ്രജാപതി എന്ന് പറയുന്ന ഭാവത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇതിന് അഭ്യാരോഹം, അങ്ങനെ പ്രാപിപ്പിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ ഏതാനീതി ബഹുവചന ത്രീണി യജോംഷി ഇവിടെ പറയുന്നു. ഏതാനി ജപേ എന്ന് പറഞ്ഞു, ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇവയെ ജപിക്കണം. അപ്പം മൂന്നെണ്ണമുണ്ട്, മൂന്ന് യജുർമന്ത്രങ്ങളാണ്. ആ നിയത പാദാക്ഷര പാദങ്ങൾക്കും അക്ഷരങ്ങൾക്കും നിയത സ്വഭാവമില്ലാത്തതിനാണ് യജുർമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ യജുർമന്ത്രത്തിൻ്റെ ലക്ഷണം അതാണ്. ഇത് യജസ്സിൽപ്പെടുന്നതാണ്. ഇത് അസതോ മാസദ്ഗമയെന്ന് പറയുന്നു. ദ്വിതീയാനിർദ്ദേശാം ബ്രഹ്മണോത്പന്നത്വാച്ച യഥാ പടിതയവസുര പ്രയുക്തിവ്യൂ എന്ന മാന്ത്ര യാജമാനം ജപകർമ്മ പറയുന്നു. ഇത് ഏതാനി എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ശതപഥ ബ്രാഹ്മണത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണോത്പന്നത്വ ശതപഥ ബ്രാഹ്മണ ഭാഗത്തിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ പഠിച്ചിരിക്കുന്ന, അവിടെ ഏത് തരത്തിലാണോ ആ സ്വരങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ആ സ്വരത്തിൽ ഇവിടെ പ്രയോഗിക്കുന്നു. ഇവിടെ സ്വരം എന്ന് പറയുന്നുണ്ട് ഉച്ചൈ ഈർച്ഛാക്രിയതേ ഉച്ചൈ സാമന ഉപാംശു യജുഷ. സ്വരം എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നൊക്കെ പറയുന്നതും സ്വരം അതിനൊക്കെ പിൻകാലത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നെങ്കിലും അതിൻ്റെ അടിസ്ഥാനമായ സ്വഭാവം ഉച്ചയിരുദാത്ത, അതിന് ശാസ്ത്രീയമായൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും സാമാന്യ സ്വഭാവം എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലുന്നത് തന്നെയാണ് ഉദാത്തം. നീചയിൽ അനുദാത്ത, സ്വരം താഴ്ത്തി ചൊല്ലുന്നത് അനുദാത്തം. സമാഹാര സ്വരിത മധ്യഭാഗത്ത് സമാഹാരം അതാണ്. പക്ഷെ അതിന് ഒരുപാട് നിയമങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ താലുവാദി സ്ഥാനങ്ങളുടെ ഊർദ്ധഭാഗമാണ്, അധോ ഭാഗമാണ്, മധ്യഭാഗമാണ്, അവിടെ നിന്ന് ശബ്ദം വരുന്നതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ പൊതുവായ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഉച്ചൈഹി ഇടിച്ച ഉച്ചത്തി ചൊല്ലുക സാമ ഉച്ചൈഹി, സാമു അതുപോലെ തന്നെ ഉച്ചത്തിൽ ഉപാംശു യജുഷ യജുർമന്ത്രങ്ങൾ ഉപാംശുവായി എന്ന് വെച്ചാൽ വളരെ സ്വരം താഴ്ത്തി. അതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണ്, ഈ പറയുന്ന കർമ്മത്തിൽ ചൊല്ലുന്ന സമയത്താണ്. കാരണം ഒരു ഭാഗത്ത് പ്രസ്തോതാവ് സാമമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ട്. അപ്പൊ യജമാനൻ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപാംശമായിട്ട് പതുക്കെ ആയിരിക്കണം ചൊല്ലേണ്ടത്. അതാണ് യഥാപടിദേവസ്വര പ്രയുക്തി എന്ന മന്ത്ര. സ്വരത്തിന് പ്രത്യേക ഇവിടെ പറയുന്നു വൈഭാഷിക ഗ്രന്ഥം. ഇതിൽ മറ്റും പറയുന്ന സ്വര നിയമങ്ങൾ ഇവിടെ പാലിക്കേണ്ട കാര്യമില്ല. ഇവിടെ ബ്രാഹ്മണ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജുർമന്ത്രത്തിൻ്റെ ഉപാംശ രൂപത്തിൽ ശബ്ദം പുറത്തു വരാതെ താൻ മാത്രം കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെ ചോദിച്ചു. നമ്മൾ മനസ്സുകൊണ്ട് ജപിക്കുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ജപിക്കുക എന്ന് പറയും. യഥാപടി ദൈവസുര പ്രവൃത്തി എന്ന മന്ത്ര യാജമാനൻ ജപകർമ്മ, ഇവിടുത്തെ ഈ ജപകർമ്മം യജമാനൻ ചെയ്യേണ്ടതാണ്. ഏതാണ് തനി ഏറ്റവും ഏതൊക്കെയാണ് യജസ്സുകൾ? അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമേതി. മന്ത്രാണാം അർത്ഥ തിരോഹിതോ ഭവതീതി സ്വയമേവ വേജഷ്ടേ ബ്രാഹ്മണം മന്ത്രാർത്ഥം. ഇത് ബ്രാഹ്മണ ഭാഗത്തിൽ അങ്ങനെയുണ്ട്. മന്ത്രങ്ങൾ ചിലപ്പം ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിക്കും. പൊതുവെ മന്ത്രങ്ങളുടെ അർത്ഥം തിരോഹിതമായിരിക്കും. അതുകൊണ്ട് ഇത് ബ്രാഹ്മണ ഭാഗത്തെ ബ്രാഹ്മണ വ്യാഖ്യാനം എന്ന് പറയും. വേദത്തിലെ ഈ ബ്രാഹ്മണ ഭാഗത്ത് വരുന്ന വ്യാഖ്യാനം അത് വീണ്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. മന്ത്രങ്ങൾ മന്ത്രവ്യാഖ്യാന രൂപമാണ് ബ്രാഹ്മണമെന്ന് പൊതുവെ പറയും. പക്ഷെ കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി ആ ബ്രാഹ്മണത്തെയും വ്യാഖ്യാനിക്കേണ്ടി വരും. അത് ബ്രാഹ്മണ വ്യാഖ്യാനം എന്ന് പറയുന്ന അവസാന വ്യാഖ്യാനമാണ്. മന്ത്രത്തെ ഒന്നുകൂടി അത് വിശദമാക്കുന്നു. ഭാഷയും മറ്റും മന്ത്രവ്യാഖ്യാനവും ബ്രാഹ്മണ വ്യാഖ്യാനവും എല്ലാം ചേർന്നതാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ആ മന്ത്രവ്യാഖ്യാനം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർ മാ അമൃതം ഗമയ എന്ന് പറയുന്ന ഈ മൂന്ന് മന്ത്രങ്ങൾ, യജുർമന്ത്രം. ഇതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് അടുത്ത് പറയുന്നത്, സ യദ് ആഹ അസദോമ സദ്ഗമേരി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് അസദോമ സദ്ഗമയ എന്ന് പറഞ്ഞത് എന്താണ്? മൃത്യുർവ അസത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു മൃത്യുവാണ് അസത്ത്. സത് അമൃതം, സത്താണ് അമൃതം. മൃത്യോർമ അമൃതംഗമയ, മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് ഗമിപ്പിക്കട്ടെ, പ്രാപിക്കട്ടെ, അല്ലെങ്കിൽ പ്രാപിപ്പിക്കട്ടെ, അങ്ങോട്ട് കൊണ്ടുപോകൂ. മൃത്യോഹോ മൃത്യുവിൽ നിന്നും, മാ പറഞ്ഞ മാം എന്നുള്ള അർത്ഥത്തിൽ എന്നെ, അമൃതം അമൃതത്വത്തിലേക്ക് ഗമയ പ്രാപിപ്പിക്കട്ടെ, നയിക്കട്ടെ. അതില് രണ്ട് ശബ്ദം, അസദോമ സദ്ഗമയം. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണൻ പറയുന്നു അസത്ത് എന്ന് പറഞ്ഞാൽ മൃത്യു, അസത് മൃത്യുവാണ് അസത്ത്. അതിനെ ഭാഷ്യകാരൻ കൂടെ വ്യാഖ്യാനിക്കുന്നു, എന്താണ് മൃത്യു എന്ന് പറയുന്നത്? സ്വാഭാവിക കർമ്മവിജ്ഞാനെ മൃത്യുരുത്തിച്ചേതേ, സ്വാഭാവികമായിട്ടുള്ള കർമ്മവും സ്വാഭാവികമായിട്ടുള്ള വിജ്ഞാനവും മാറും, അതിനാണ് മൃത്യു എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് പ്രത്യേകതയുണ്ട്, കാരണം ഇത് ഉപാസനയുടെ പ്രകരണമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന തന്നെ ഉപാസനയെ കുറിച്ചാണ്. ഉപാസന എന്ന് പറയുന്നത് ശാസ്ത്രവിഹിതമാണ്, ശാസ്ത്രത്തിൽ വിധിക്കുന്നതാണ്. ഉപാസന ഒരു സ്വതപ്രാപ്തമാകുന്ന ഒന്നല്ല, സ്വയം അത് പ്രാപ്തമാകത്തില്ല. ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രം നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ട് ഗുരു നിർദ്ദേശിക്കുന്നു, ആചാര്യൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സ്വയം ഒരാൾക്ക് പ്രാണന ഉപാസിക്കുക, എങ്ങനെ ഉപാസിക്കണം അറിയില്ല. ഈ പറഞ്ഞ രീതിയിൽ ഉപാസിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ശാസ്ത്രം വിധിക്കുന്നതായ കർമ്മങ്ങളുണ്ട്. അത് കർമ്മങ്ങളുണ്ട്, അവിടെ വിജ്ഞാന ഉപാസനയുണ്ട്. ഇതല്ലാതെ സ്വാഭാവികമായിട്ട് മനുഷ്യനവൻ്റെ ബുദ്ധിയിൽ തോന്നിയ രീതിയിൽ, ശാസ്ത്രം പ്രമാണം, ശാസ്ത്രം നിനക്ക് പ്രമാണമാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ശാസ്ത്രത്തെ അനുസരിക്കാത്തതുകൊണ്ടോ മനുഷ്യന് സഹജമായി തോന്നുന്ന രീതിയിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അറിവ് അവനുണ്ട്, ഉപാസനയുമുണ്ട്, സഹജമായ രീതിയിൽ, പ്രാകൃതമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് ഇവിടെ അസത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? അത്യന്ത അധോഭാവ ഹേതുത്വം, അത് അധപതനത്തിന്, അധോഭാവം അധപതനത്തിന് ഹേതുവാണ്. വിവേകശൂന്യമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, സ്വാഭാവികമായ അറിവുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അധപതിപ്പിക്കും. കാരണം അവിടെ ശാസ്ത്രത്തിൽ ഗുരുവിൽ ഒന്നും ശ്രദ്ധയില്ലാതെ വരുന്നു, ഇത്തരം പരമമായ തത്വത്തിൽ ഒന്നും ശ്രദ്ധയില്ലാതെ വരുന്നു. മനസ്സിൽ തോന്നിയവൻ പ്രവർത്തിക്കുന്നു, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അധപതിപ്പിക്കും, ശ്രദ്ധാശൂന്യമായി ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അത് അസത്, അത് പാടില്ല. അസംസ്കൃതമായ കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും, അസത്തിൽ നിന്നും മൃത്യുർവാസത് സ്വാഭാവിക കർമ്മവിജ്ഞാനം മൃത്യുരുത്തിച്ചേത്, അസത് അത്യന്ത അധോഭാവേതുത്വ സത് അമൃതം. സത് ശാസ്ത്രീയ കർമ്മവിജ്ഞാനം പറയുന്നത്, ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ, ശാസ്ത്രീയമായ കർമ്മങ്ങൾ, ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ, ശാസ്ത്രീയമായ വിജ്ഞാനം, ശാസ്ത്രീയമായ ഉപാസനകൾ, ഇത് ഇവിടെ ഇപ്പം പറഞ്ഞു. അതാണ് സത്. അത് തന്നെ എന്താണ്? അമരണ ഹേതുത്വ അമൃതം, അത് മുക്തിക്ക് ഹേതുവായിരിക്കുന്നതുകൊണ്ട് അത് അമൃതമാണ്. ശാസ്ത്രവിഹിതമായ രീതിയിലുള്ള ഉപാസനകളും ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളും മുക്തിക്ക് ഹേതുവാണ്. പരമ്പരയായിട്ടാണെങ്കിൽ ഉള്ളത് അമൃതമാണ്. അപ്പോൾ അസദോമാ സദ്ഗമയ, അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കട്ടെ എന്നെ. അസത്തെന്ന് പറയുന്നത് സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങൾ, അതിൽ നിന്നും സത്തിലേക്ക്, ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങളിലേക്ക് നയിക്കട്ടെ എന്നുള്ള ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിച്ചു. അസത് അസദോമ സദ്ഗമേരി, മൃത്യുർവ അസത്, മൃത്യു അസത്താണ്. സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങൾ, സത് അമൃതമാണ്. ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ, അതിലേക്ക് ഗമയ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഗമയ ദേവഭാവ സാധനാത്മഭാവം, അപാതിരി മൃത്യുർവാസ സ്വാഭാവിക കർമ്മ വിജ്ഞാനം മൃത്യുരിച്ചതേ അസത് അത്യന്ത അധോഭാവഹേതുത്വ സദമൃത ശാസ്ത്രീയ കർമ്മ വിജ്ഞാനി അമനഹേതുത്വ അമൃതം തസ്മാത് അസദോ മാം കർമ്മണോ ജ്ഞാനാച്ച അസത് കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്നും സത് ശാസ്ത്രീയ കർമ്മ വിജ്ഞാനി ഗമയ എന്നുവെച്ചാൽ ദേവഭാവ സാധനാത്മഭാവം ആപാദയെ ദേവഭാവം പ്രജാപതിത്വ പ്രാപ്തി അതിനോട് ചേർന്ന് വരുന്നേ അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കും അതിനുള്ള സാധനാത്മഭാവം നല്ല സാധനാത്മഭാവം എന്ന് പറയുന്ന ആ ഉപാസന അതിനെ ആ പാതയെ നൽകട്ടെ തൻ്റെ ഉപാസന ദേവഭാവത്തിന് സാധനമായിരിക്കുന്ന പ്രജാപതി പ്രാപ്തിക്ക് സാധനമായിരിക്കുന്ന ആ ഉപാസന ഭാവത്തിലേക്ക് താൻ എത്തിച്ചേരട്ടെ എന്ന ഉപാസനയ്ക്ക് എന്ത് വേണം ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനം വേണം അപ്പം അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രബോധമില്ലാതെയുള്ള കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും മാറി ശാസ്ത്ര നിർദ്ദേശ തരത്തിലുള്ള കർമ്മവിജ്ഞാനങ്ങളോടുകൂടിയായിത്തീർത്തെ അതാണ് അസാധനഭാവം ആ സാധനയിലൂടെയാണ് സാധ്യമായ പ്രജാപതിത്വ പ്രാപ്തി എന്ന് പറയുന്നത് മൃത്യുർവാസ അസത് സദാമൃതം മൃത്യുർമ്മ അമൃതംഗമയ അമൃതമ്മ കുറവി അമൃതമ്മ കുറവി ഏതദാഹ ഇതി എത്ര വാക്യാർത്ഥമാഹ അമൃതത്വത്തെ മാ എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിന് കൊണ്ടുവരാം ഈ മാ എന്ന് വെച്ചാരുത് മാ നിഷാദ എന്നൊക്കെ പറയുന്നിടത്തതാണ് ഇവിടെ അസതോ മാ അരുത് എന്നുള്ള അർത്ഥത്തിലല്ല മാം മമ മാം ആവയോഹോ നൗ അസ്മാകം നഹ എന്ന് പറയുന്നിടത്ത് അസ്മശബ്ദത്തിന്റെ ഷഷ്ടി ഏകോചനമാണ് അവിടെ മമാന്നും പറയാം മാമെന്നും പറയാം എന്നെ എന്നുള്ള അർത്ഥത്തിലാണ് നിഷേധാർത്ഥത്തിലല്ല അമൃതം മാ കുറവി തമസോ മാ ജ്യോതിർഗമേതി അത് ആദ്യത്തെ ഇതിനെ വ്യാഖ്യാനിച്ച് അമൃതം മാ കുറവി ദേവ തമസോ മാ ജ്യോതിർഗമേതി അടുത്തത് അസദോ മാ സദ്ഗമയ അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കുക ഋഷികരം പറഞ്ഞു സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങളിലേക്ക് എന്നെ നയിക്കട്ടെ ഞാനതിന് പ്രാപ്തനായിത്തീരട്ടെ ഞാൻ ആ ഭാവത്തെ പ്രാപിക്കട്ടെ അതെല്ലാം ഉള്ളവനായിത്തീരട്ടെ ഇത്തരത്തിലെല്ലാം ഗമയ എന്നുള്ള എൻ്റെ അർത്ഥം പറയും അടുത്ത് തമസോമാ ജ്യോതിർഗമയ അതിനെ വ്യാഖ്യാനിക്കുന്നു രണ്ടാമത്തെ യജുർമന്ത്രത്തെ മൃത്യുർവൈ തമഹ ജ്യോതിരമൃതം മൃത്യുവാണ് തമസ് ജ്യോതി അമൃതമാണ് നേരത്തെ പറഞ്ഞു മൃത്യുർവൈ അസത് ഇവിടെ പറയുന്നു മൃത്യുർവൈ തമ രണ്ടിടത്തും മൃത്യു എന്ന് തന്നെ അർത്ഥം മൃത്യുർവൈ അസത് സത് അമൃതം എന്ന് പറഞ്ഞു അവിടെ സത്തിന് അമൃതം എന്ന് പറഞ്ഞു ഇവിടെ ജ്യോതിരമൃതം ഇവിടെ ജ്യോതി അമൃതമാണ് മൃത്യുർമ അമൃതംഗമേ അമൃതമ്മ കുർവി തഥാ തമസോ മാ ജ്യോതിർഗമേതി മൃത്യുർവൈ തമഹ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു സർവം ഹി അജ്ഞാനം ആവരണാത്മകത്വാ തമഹ തദേവച മരണഹേതുത്വ മൃത്യു ഇവിടെ രണ്ടാമത്തെ തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്നിടത്ത് തമസ് എന്നുള്ളതുകൊണ്ട് അജ്ഞാനത്തെ സർവ അജ്ഞാനവും ആവരണാത്മകമാണ് അതുകൊണ്ട് തമഹ തമസോമാ തദേവച്ച മരണഹേതുത്വ മൃത്യു അതിന് മൃത്യു എന്നെന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു അത് മരണഹേതുവായതുകൊണ്ട് അതുകൊണ്ട് ഭാഷ്യകാരന് മൃത്യു എന്നർത്ഥം പറഞ്ഞു തമസ് മൃത്യുവാണ് അജ്ഞാനമാണ് ജ്യോതിരമൃതം പൂർവക് വിപരീതേ ദൈവം സ്വരൂപം ഔപാസ്യ ദേവതാ സ്വരൂപം ജ്യോതി ഇവിടെ ജ്യോതിസായിരിക്കുന്നു ഇവിടെ ഉപാസനയുടെ സന്ദർഭത്തിലാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഉപാസനയുമായി ബന്ധപ്പെടുത്തി ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറയും ഇവിടെ ഏതാണ് പ്രകാശം ആ പ്രജാപതി സ്വരൂപം തന്നെയാണ് പ്രകാശ സ്വരൂപമാണ് ദൈവം സ്വരൂപം ഉപാസ്യ പ്രജാപതി സ്വരൂപം
1: ഓം നമശിവായ Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.

ജാ ഭാര്യത്രൈവജായേതാന്ദ്രാഭ്രവന്തയോയമജനിധ്വം ൃത്യാദ്രവന്തരിയോയമജനിധ്വം വയം പ്രജാ ഭാര്യ ഭാര്യ ഭാര്യ പ്രേവജായ രേതാ ഭാര്യ പ്രേവജായ രേതേ നൈരേ ഹസ്രമുദ്രൻ സോഖാഗം സഹസ്രതമീ ജഗേ ഹോഖ്യഗൗരാഹസ്രം വേദ സപ്തരഹസ്രം വധൂനാ